0: ഒപ്പം.
1: ഗുരുവും ശിഷ്യനും ഒരുമിച്ച് നടക്കുകയാണ്. അവർക്ക് നേരെ ഒരു നായ കുരച്ചുകൊണ്ടുവന്നു. ശിഷ്യൻ ഒച്ചയുണ്ടാക്കി അതിനെ ഓടിക്കാൻ ശ്രമിച്ചു. നായ പോകാത്തതുകൊണ്ട് അതിനെ കല്ലെടുത്തെറിയുകയും തെറിവിളിക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് ഗുരു ശിഷ്യനെ തന്നെ കുറച്ചുനേരം നോക്കി നിന്നു. എന്നിട്ട് പറഞ്ഞു, നിന്നേക്കാൾ എത്രയോ ഭേദമാണ് ആ നായ. അത് അതിന്റെ സഹജ സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. ആളുകളെ കാണുമ്പോൾ കുരയ്ക്കുന്നത് നായയുടെ പ്രകൃതമാണ്. പക്ഷെ നീ കാണേണ്ടതൊന്നും കാണാതെ കുരയ്ക്കുന്ന നായയും തെറിവിളിച്ച് നടക്കുന്നു. ശിഷ്യൻ നിശബ്ദനായി കല്ലുകൾ താഴെയിട്ടു. അഭിനന്ദന പ്രവാഹങ്ങൾക്കും ആരവങ്ങൾക്കുമിടയിലൂടെ മാത്രം ആർക്കും സഞ്ചരിക്കാനാവില്ല. ഓരോരുത്തരുടെയും വഴികൾ അവരുടേത് മാത്രമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinupam, Natargopam.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 1, കൊല്ലവർഷം 1201, കർക്കിടകം 16, ശനിയാഴ്ച. ഇന്ന് ലോക ശ്വാസകോശ അർബുദ ദിനം. ലോകമെമ്പാടും എല്ലാ വർഷവും ഓഗസ്റ്റ് 1 ലോക ശ്വാസകോശ അർബുദ ദിനമായി ആചരിക്കുന്നത്. ശ്വാസകോശ ക്യാൻസറിനെ കുറിച്ചും അതിനുള്ള കാരണങ്ങളെ കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുക, രോഗം നേരത്തെ കണ്ടുപിടിക്കേണ്ടതിന്റെയും കൃത്യമായി ചികിത്സ തേടേണ്ടതിന്റെയും പ്രാധാന്യം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. കൂടാതെ ഇന്ന് ദേശീയ ഓറൽ ഹൈജീൻ ദിനം. ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 1 ദേശീയ ഓറൽ ഹൈജീൻ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് പീരിയോഡോണ്ടോളജിയുടെ സ്ഥാപകനായ ഡോക്ടർ ജി പി ശങ്കരവാൽക്കറുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ ദിനം പ്രധാനമായും ആചരിച്ചു വരുന്നത്. വായുടെയും പല്ലുകളുടെയും മോണകളുടെയും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. കൂടാതെ ഇന്ന് വേൾഡ് വൈഡ് വെബ് ദിനം. ലോകമെമ്പാടും എല്ലാ വർഷവും ഓഗസ്റ്റ് 1 വേൾഡ് വൈഡ് വെബ് ദിനമായി ആചരിക്കുന്നത്. 1989 ടീം ബെർണേഴ്സ്-ലി രൂപകൽപ്പന ചെയ്ത WWW അഥവാ വേൾഡ് വൈഡ് വെബ് ആശയവിനിമയ രംഗത്തും വിവര സാങ്കേതിക വിദ്യയിലും വരുത്തിയ വിപ്ലവകരമായ മാറ്റങ്ങളെ സ്മരിക്കാനാണ് ഈ ദിനം പ്രധാനമായും ആചരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
3: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
4: മോർണിംഗ് മോജോ.

0: மார்னிங் போஜோ.
1: Hi, hello, very good morning and welcome to Morning Mojo with me, RJ Anamika. ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ട്. ഇന്ന് August 1 അങ്ങനെ നമ്മൾ പുതിയൊരു മാസത്തിലേക്ക് സന്തോഷത്തോടു കൂടി കാലെടുത്ത് വെച്ചിരിക്കുകയാണല്ലേ. ഒരുപാട് ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു അടിപൊളി മാസമാണിത്. ഈ ഓഗസ്റ്റ് മാസം എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലേ. പിന്നെ ഈ മാസത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാം, അത് നമ്മുടെ സ്വന്തം പൊന്നോണമാണല്ലേ. ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വീണ്ടും ഒത്തുചേരാനായിട്ടും ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടാക്കാനും പറ്റിയ ഏറ്റവും മനോഹരമായിട്ടുള്ള സമയമാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത്. കോടി ഉടുപ്പുകളൊക്കെ വാങ്ങി ഊഞ്ഞാലാടി അങ്ങനെ ഈ മാസം മുഴുവൻ നമ്മളൊരു വലിയ സെലിബ്രേഷൻ മൂഡിലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഫെസ്റ്റിവൽ സീസൺ ആണല്ലേ. അതുകൊണ്ട് പുതിയൊരു മാസം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലും ചില തുടക്കങ്ങളൊക്കെ ആവാം. കഴിഞ്ഞ മാസത്തെ സങ്കടങ്ങളൊക്കെയൊക്കെ മറന്നേക്കുക. ആൻഡ് ഓൾസോ ഈ ഒരു ഓഗസ്റ്റ് മാസം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു മാസമായിരിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോജു നമുക്ക് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വിത്ത് മീ ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: കേട്ടത് സത്യമാണ്, അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസിസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: You are listening to Ashray FM 90, Nadinupam, Natargopam. Metsa owners in a good news. Service in a in Dura Yatra Venda. Sarathude Premium Nexa Service Center Namukutarakarilu. Express Service Pick Up and Drop Saugidum. Nyarashagale Save Room Ulpade. Illa Premium Facilities Nexa Ningal Kayuri Kirikinu. Nexa Service Center. MC Road Lower Karikam Kutnarakara. Nexa Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മളൊക്കെ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോകുന്ന സമയത്ത് ലൈറ്റൊക്കെ ഓഫായിട്ട് സിനിമ തുടങ്ങാൻ പോകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുന്ന സമയത്ത് സ്ക്രീനിന് സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു ഡയലോഗുണ്ട്, ഓർമ്മയുണ്ടോ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ആ ഒരു ഡയലോഗ് കാണാത്ത അറിയാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും അല്ലേ? പലപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മളത് കേട്ട് ചിരിക്കാറുണ്ട്, അതൊരു തമാശയായിട്ട് പറയാറൊക്കെ ഉണ്ട്. ആ പരസ്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് തരുന്ന ഒരു വലിയ മെസ്സേജ് ഉണ്ട്. ഇന്ന് ഓഗസ്റ്റ് 1 ലോകമെമ്പാടും വേൾഡ് ലങ് ക്യാൻസർ ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു സ്പോഞ്ചിനെ, അതായത് നമ്മുടെ ലങ്സിനെ, നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഈ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പേടിയുണ്ടല്ലേ. അതിൽ തന്നെ ലോകത്ത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ലങ് ക്യാൻസർ എന്ന് പറയുന്നത്. ഈ തിയേറ്റർ പരസ്യത്തിൽ പറയുന്ന പോലെ തന്നെ പുകവലിക്കുന്ന ഹാബിറ്റ് ഉള്ളവർക്ക് മാത്രമല്ല ഈ ഒരു അസുഖം വരുന്നത് കേട്ടോ. ഇന്നത്തെ കാലത്ത് നമ്മൾ ശ്വസിക്കുന്ന വായുവിലെ പൊല്യൂഷൻ, അതുപോലെ പുകവലിക്കുന്ന ആളുകളുടെ അടുത്ത് നിന്ന് ആ പുക നമ്മൾ ശ്വസിക്കുന്നത്, അതായത് പാസീവ് സ്മോക്കിംഗ്, ഇതൊക്കെ ഇതിനൊരു മെയിൻ ആയിട്ടുള്ള റീസൺ ആണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ഒരു എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു ദിവസം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ആളുകൾക്കിടയിൽ നല്ലൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അസുഖം തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് മാറ്റാൻ പറ്റുന്ന ഒന്നാണിത്. പക്ഷെ പലപ്പോഴും വളരെ വൈകിയാണ് പലരും ഈ ഒരു അസുഖം തിരിച്ചറിയുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്യേണ്ടത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാനായിട്ട് പാടില്ലല്ലോ അല്ലേ. അതുപോലെ തന്നെ ഈ പുകവലിക്കുന്ന ശീലമുള്ളവർ അത് പതിയെ നിർത്താനായിട്ട് ശ്രമിക്കുക. ആ ഒരു മാറ്റം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ള പ്രിയപ്പെട്ടവർക്കും വലിയൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ ഈ ഒരു വേൾഡ് ലങ് ക്യാൻസർ ഡേയിൽ നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ആ വിലപ്പെട്ട സ്പോഞ്ചിനെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം. ആൻഡ് ഈ ഒരു വേൾഡ് ലങ് ക്യാൻസർ ഡേ കൂടാതെ ഇന്നത്തെ ദിവസത്തിന് മറ്റ് രണ്ട് സ്പെഷ്യാലിറ്റീസ് കൂടിയുണ്ട്. ഇന്ന് ഓറൽ ഹൈജീൻ ഡേ കൂടിയാണ് കേട്ടോ. അതായത് നമ്മുടെ ദന്ത ആരോഗ്യത്തെക്കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓറൽ ഹൈജീൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് വേൾഡ് വൈബ് വെബ് ഡേ ആണ് കേട്ടോ. ടിം ബെർണസ് ലീ എന്നൊരു വ്യക്തിയാണ് ഈ ഒരു www എന്ന ആ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ എത്രത്തോളം ഉണ്ടാക്കിയ മാറ്റത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസം പ്രധാനമായിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് 3 പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഇന്ന് വേൾഡ് ലങ് ക്യാൻസർ ഡേ ആണ്, അതുപോലെ തന്നെ ഓറൽ ഹൈജീൻ ഡേ ആണ്, ഒപ്പം തന്നെ വേൾഡ് വൈബ് വെബ് ഡേ കൂടിയാണ് കേട്ടോ. ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെക്കുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 18 മിനിറ്റിൽ എത്തി നിൽക്കാണ് മോർണിംഗ് മോജോയിലൂടെ. ഇനിയൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ഗീതാ ഗോവിന്ദം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാസ്കുകൾ ഇല്ലാതെ, ഭയമില്ലാതെ നല്ല ശുദ്ധമായി ശ്വസിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെ ഇല്ല. നമ്മുടെ കുടുംബത്തോടൊപ്പം ഒത്തിരി കാലം സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നല്ല ആരോഗ്യമാണ്. സ്വന്തം ശരീരത്തെയും ശ്വാസത്തെയും നെഞ്ചോട് ചേർക്കാം. ഇന്ന് ഓഗസ്റ്റ് 1, വേൾഡ് ലങ് കാൻസർ ഡേ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ മൊബൈലിലെ ആപ്പും വെബ്സൈറ്റും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചില കമ്പനികളെ ശേഖരിക്കുകയും ചിലരത് വിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നാൽ ഇനി മുതൽ നമ്മുടെ ഡിജിറ്റൽ പ്രൈവസി കുറച്ചുകൂടി സ്ട്രോങ് ആവാനായിട്ട് പോവാണ്. കാരണം നമ്മുടെ പേഴ്സണൽ ഡേറ്റ സുരക്ഷിതമാക്കാനായിട്ടും മിസ്യൂസ് ചെയ്യുന്നത് തടയാനുമായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ പാസാക്കിയിട്ടുള്ള പുതിയ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ DPDP ആക്ട് ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി മുതൽ ഏതെങ്കിലും കമ്പനികൾ നമ്മുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ പോലെയുള്ള കാര്യങ്ങൾ ശേഖരിക്കുന്ന സമയത്ത് ലളിതമായ ഭാഷയിൽ നമ്മളോട് ചോദിച്ച് കൃത്യമായിട്ടുള്ള ഒരു കൺസെന്റ് വാങ്ങിയിട്ടുണ്ടായിരിക്കണം, അതായത് അനുവാദം വാങ്ങിയിട്ടുണ്ടായിരിക്കണം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഡേറ്റ എടുക്കാനായിട്ട് പേരൻസിന്റെ പെർമിഷൻ കമ്പൽസറി ആയിട്ട് വേണ്ട ഒന്നാണ്. അതുമാത്രമല്ല, നമ്മൾ സംബന്ധിച്ച ആവശ്യത്തിനല്ലാത്ത നമ്മുടെ ഡേറ്റ ആരെങ്കിലും മിസ്യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യക്ക് നമുക്ക് പരാതി നൽകാനായിട്ടും 90 ദിവസത്തിനകം അതിൽ നടപടിയെടുക്കാനായിട്ടും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഈ നിയമങ്ങൾ തെറ്റിക്കുന്ന കമ്പനികൾക്ക് 250 കോടി രൂപ വരെ ഫൈൻ അടയ്ക്കേണ്ടി വരും എന്നതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഈ ഒരു പുതിയ നിയമത്തിന്റെ 2ാം ഘട്ടം ഈ വർഷം നവംബർ 13 കംപ്ലീറ്റ് ആയിട്ടുള്ള നിയമം അടുത്ത വർഷം മെയ് 13 നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇനി ഇന്റർനെറ്റ് ലോകത്ത് നമ്മുടെ വിവരങ്ങൾ കുറച്ചുകൂടി സേഫ് ആയിരിക്കും ഈ ഒരു ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് കംപ്ലീറ്റ് ആയിട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 47 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. വാഴ എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം.
1: വെറുമൊരു സിംഗിൾ ക്ലിക്ക് കൊണ്ട് ലോകത്തിന്റെ ഏത് കോർണറിലേക്കും നമ്മളെ കണക്ട് ചെയ്യുന്ന ഡിജിറ്റൽ മാജിക്. ഡിസ്റ്റൻസിനെ വെറും ഒരു നമ്പർ മാത്രമാക്കി മാറ്റിയ ദി സ്മാർട്ട് എറ. ഇന്ന് ഓഗസ്റ്റ് 1 വേൾഡ് വൈഡ് വെബ് ഡേ.

0: மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிக. மார்னிங் மோஜோ இனி எஜுகேஷன் ரிலேட்டட் ஆயிட்டுள்ள குறச்சதிகம் அப்டேட்டுகൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ സെന്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ നടത്തുന്ന ബിരുദ ബിരുദാനന്തര ഓൺലൈൻ പ്രോഗ്രാമുകളുടെ ജൂലൈ സെക്ഷനിലെ പ്രവേശനത്തിന് ഓഗസ്റ്റ് 15 വരെ അപ്ലൈ ചെയ്യാം എന്നൊരു അപ്ഡേറ്റ് ആണ് എത്തിയിട്ടുള്ളത് കേട്ടോ. യു ജി സി അംഗീകാരമുള്ള ഈ കോഴ്സുകളിലെ ക്ലാസ്സുകളും പരീക്ഷകളും കംപ്ലീറ്റ് ആയിട്ടും ഓൺലൈനിലായിരിക്കും നടത്തിയിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവുണ്ട് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, സർവകലാശാല ക്യാമ്പസിലെ സെന്ററിൽ നേരിട്ടെത്തിയോ ഓൺലൈൻ വഴിയോ പ്രവേശന നടപടികൾ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഈ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ: www.cdoe.mgu.az.in. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം: www.cdoe.mgu.az.in. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് മോജോയിലൂടെ ഇനി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്ക് കേൾക്കാം, ഫ്രം ദ മൂവി ഓർഡിനറി.

0: നാടിനൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസിസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമിസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Chicken kazhikkanamengil Malabarinte yatharth fried chicken thanne venam Malabar fried chicken Ambarathum Kala Ezhikod branch Thoppil Kadavu Kollam Oro biteilum crispy with Malabar flavor
3: Vishal Opticals Midamaya nirakkil kannadakalude vipulamaya shekaram
4: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് അലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
7: മോർണിംഗ് ബോജോ.
8: VHSE സ്കൂളുകളിൽ തത്സമയ പ്രവേശനത്തിന് സ്പോട്ട് അഡ്മിഷൻ, അതിനു വേണ്ടിയിട്ട് ഇന്ന് രാവിലെ 10 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 4 വരെ അപ്ലൈ ചെയ്യാം എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. ബുധനാഴ്ച ഓരോ സ്കൂളുകളിലും അപേക്ഷകരുടെ മെറിറ്റ് അനുസരിച്ചുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഓഗസ്റ്റ് 7 പ്രവേശനം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, 14 പ്രവേശന നടപടി അവസാനിപ്പിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്ക് പുതിയ ഓപ്ഷനുകൾ ചേർത്ത് അപേക്ഷ പുതുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് പുതിയത് നൽകാനായിട്ടും സാധിക്കും കേട്ടോ. VHSE വിഭാഗത്തിന്റെ HTTPS അഡ്മിഷൻ .vhseportal.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് കാരണം പ്രവേശനം കിട്ടാത്തവർക്കും ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷ പുതുക്കാനായിട്ട് സാധിക്കും. വെബ്സൈറ്റ് ഒടുക്കിൽ കൂടി പറയാം, HTTPS അഡ്മിഷൻ .vhseportal.kerala.gov.in. അപ്പോൾ VHSE സ്കൂളുകളിലെ അഡ്മിഷൻസ് നേടാനായിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാട്ടോ. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 to 9:00 നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ആശംസകളൊക്കെ അറിയിക്കാനായിട്ടുള്ള സമയമാണ്. സുവിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. മോർണിംഗ് മോജോയിലൂടെ ഇനിയൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ഛോട്ടാ മുംബൈ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പത്താം വാർഷികത്തിന്റെ നിറവിൽ കട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കട്ടാരക്കര.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
1: കേട്ടത് സത്യമാണ്. അസിസ്റ്റ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസിസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
1: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

യെസ്സിങ്ങിനെ സാഹസം എന്ന മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് ഐശ്വരിക്കുന്നത് വിജയ ചേച്ചിയാണ് കേട്ടോ. ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യുക. തളർത്താൻ നിൽക്കുന്നവരെ കണ്ടില്ലെന്ന് നടിക്കുക. താങ്ങായി നിൽക്കുന്നവരെ കേൾക്കാൻ ശ്രമിക്കുക. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് ആണ് വിജയ് ചേച്ചി നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈശേരനാണ് കേട്ടോ. എണ്ണയും തിരിയും ഇല്ലാതെ ജ്വലിക്കാൻ ഒരു വിളക്കിനും ആവില്ല. ബാഹ്യരൂപത്തിന്റെ മോടിയിലല്ല കാര്യം, ഉള്ളിൽ ഗുണങ്ങളുണ്ടാകണം. അകമൊരിക്കലും ശൂന്യമാകരുത്. അകത്ത് അരുതാത്തതാണെങ്കിൽ പുറത്തു വരുന്നവയ്ക്കെല്ലാം നശീകരണ ശേഷി ഉണ്ടാകും. സ്വയം ബലപ്പെടുത്തുക, അകത്ത് തിരിത്തെളിക്കുക, ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള മെസ്സേജാണ് സുലേഷ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. മനോഹരമായ ഒരു പ്രഭാതം സ്നേഹത്തോടെ നേരുന്നു. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ മെസ്സേജ് ആണ് കേട്ടോ അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച് നമ്മുടെ മനോജ് ചേട്ടനും അതുപോലെ തന്നെ സുലേഷ് ചേട്ടനും വിജയ് ചേച്ചിക്കും നല്ലൊരു ശനിയാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇന്ന് ഓഗസ്റ്റ് മാസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു മാസം സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു മാസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാനും കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോട്ടുകളൊക്കെ പങ്കുവെക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയി ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയി ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമിസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമിസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമിസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
5: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം.

0: You are listening to Ashray FM 90, Nadinupam, Natargopam.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nidamangad, Neyatankara, Kotarakara, Karunagapalli.
2: Vishal Opticals, Midamaya Nirakil, Kannadagalude, Vipulamaya Shekaram. Lotus Road Private Bus Stand Samibam Pulaman Kotarakara.
3: Morning Mojo.
4: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: മനസ്സിലാക്കുക എന്നത് അറിവിനേക്കാൾ ആഴമേറിയ കാര്യമാണ്. നമ്മളെ അറിയുന്നവർ പലരും ഉണ്ടാകും, എന്നാൽ നമ്മളെ മനസ്സിലാക്കുന്നവർ വളരെ ചുരുക്കമേ ഉണ്ടാകൂ. ഹായ് ആശ്രയ, എൻ്റെ പേര് ശശികല. ഹാപ്പി സാറ്റർഡേ. ഞാൻ കൊട്ടാരക്കര അന്നൂർ നിന്ന് എന്റെ വീട്ടിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ ശശികല ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ, നല്ലൊരു ശനിയാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദിക്കാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ FM. വെരി ഗുഡ് മോർണിംഗ് മുഹമ്മദിക്ക. പ്രതീക്ഷകൾക്കും പരാതികൾക്കും ഒരു പരിധിയുണ്ട്. ആ പരിധി കടന്നാൽ അകലുന്നത് സന്തോഷമാണ്, നഷ്ടമാകുന്നത് മനസമാധാനവും. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, വിവാഹമുള്ള എല്ലാവർക്കും ആശംസകളും നന്മകളും നേരുന്നു. സൗഹൃദവാണിയിലെ എല്ലാ കൂട്ടുകാർക്കും മറ്റു പ്രിയപ്പെട്ടവർക്കും ശുഭദിന ആശംസകൾ നേരുന്നുകൊണ്ട് വടക്കേ വാവനൂറിൽ നിന്നുമാണ് മുഹമ്മദിക്ക ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ മുഹമ്മദിക്കും മുഹമ്മദിക്കയുടെ സൗഹൃദവാണിയിലെ എല്ലാ കൂട്ടുകാർക്കും, അതുപോലെ തന്നെ ഇന്ന് വെഡിങ് ആനിവേഴ്സറി, വെഡിങ്ങൊക്കെയുള്ള എല്ലാവർക്കും നല്ലൊരു ശനിയാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള കോട്ട്സുകളും തോട്ട്സുകളും ഒക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം: ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0474 2919090, 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. മോർണിംഗ് മോജോയിലൂടെ ഇനിയൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി പൈങ്കിളി.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ശുചിത്വമുള്ള വായ ആരോഗ്യകരമായ ശരീരത്തിന്റെ ഏറ്റവും മികച്ച പ്രതിഫലനമാണ്. ഇന്ന് ഓഗസ്റ്റ് 1, നാഷണൽ ഓറൽ ഹൈജീൻ ഡേ.

0: மார்னிங் மோஜோ.
1: Once again, welcome back to Morning Mojo with me, RJ Anamika. Studio clock ൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയലേഖ ചേച്ചിയാണ് കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ് ആശ്രിയ, ഗുഡ് മോർണിംഗ് അനാമിക, വെരി ഗുഡ് മോർണിംഗ് ജയലേഖ ചേച്ചി. ഒന്ന് തോറ്റുകൊടുത്താൽ തീരുന്ന പ്രശ്നങ്ങളുണ്ട്. ഒന്നും ആലോചിക്കാതെ ബന്ധങ്ങളും അവസരങ്ങളെയും തള്ളിക്കളയരുത്. പിന്നീട് തിരിഞ്ഞു ുമ്പോൾ എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ദൂരം അവ നീങ്ങിയിട്ടുണ്ടാകും. ചില തോൽവികൾ ജയിക്കാൻ വേണ്ടിയുള്ള പാഠങ്ങളാണ്. അതുകൊണ്ട് തോൽക്കാൻ ഭയപ്പെടരുത്, ജയിക്കാൻ വീണ്ടും മുന്നോട്ട് പോകുക. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നല്ലൊരു മനോഹരമായിട്ടുള്ള മോർണിംഗ് മെസ്സേജ്, മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ജയലേഖ ചേച്ചി അയച്ചു തന്നിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. അസാധ്യമായത് നേടിയെടുക്കാനുള്ള ഒരേയൊരു വഴി അത് സാധ്യമാണെന്ന് വിശ്വസിക്കുക മാത്രമാണ്. ഹായ്, ഞാൻ സന്തോഷ് കൊട്ടാരക്കര ഇലഞ്ഞിക്കോട് നിന്നാണ്. ഞാൻ ആശ്രയ FM-ന്റെ സ്ഥിരം ശ്രോതാവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്തോഷേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സന്തോഷേട്ട, ഒരുപാട് സന്തോഷം, തുടർന്നും നമ്മുടെ FM കേൾക്കുക കേട്ടോ. എന്തായാലും മെസ്സേജ് അയച്ച് നമ്മുടെ സന്തോഷേട്ടനും ജയലേഖ ചേച്ചിക്കും അവരുടെ രണ്ടുപേരുടെയും ഫാമിലിക്കും ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സമാധാനവും ഉള്ള ഒരു ദിവസമായിരിക്കട്ടെ, മാത്രമല്ല നല്ലൊരു മാസം കൂടി ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇതാ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു മറ്റ് അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി വെള്ളിയേട്ടൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്, അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസിസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചായിട്ടാണോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
7: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
8: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
7: ഏവർക്കും സ്വാഗതം.
8: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: മാസ്കുകളില്ലാതെ, ഭയമില്ലാതെ നല്ല ശുദ്ധമായി ശ്വസിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെയില്ല. നമ്മുടെ കുടുംബത്തോടൊപ്പം ഒത്തിരി കാലം സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നല്ല ആരോഗ്യമാണ്. സ്വന്തം ശരീരത്തെയും ശ്വാസത്തെയും നെഞ്ചോട് ചേർക്കാം. ഇന്ന് ഓഗസ്റ്റ് 1, വേൾഡ് ലങ് ക്യാൻസർ ഡേ.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
1: Peripadans Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായി നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: 10 വർഷത്തിന്റെ നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാതെ അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
6: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർജെ അനാമിക. മഴക്കാലം അതിന്റെ രൗദ്രഭാവം കംപ്ലീറ്റ് ആയിട്ടും പുറത്തെടുക്കുന്ന ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. പല ജില്ലകളിലും ഇപ്പോഴും അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. കോട്ടയം പോലെയുള്ള ജില്ലകളിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിന്റെ വാർത്തകൾ ഏറെ വിഷമത്തോടു കൂടിയായിരുന്നു നാം കേട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ ഒരു മാറ്റങ്ങളെ കരുതലോടുകൂടി വേണം നാം ഫേസ് ചെയ്യാനായിട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 4 വരെ സംസ്ഥാനത്ത് മിതമായതോ നേരിയതോ ആയിട്ടുള്ള മഴ തുടരാനായിട്ടാണ് സാധ്യത. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു മഴയുടെ തീവ്രത കണക്കിലെടുത്ത് ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിച്ചേക്കാം. അതുപോലെ ബാക്കിയുള്ള ജില്ലകളായിട്ടുള്ള നമ്മുടെ ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം എന്നിവിടങ്ങളിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. അതുമാത്രമല്ല, പൊന്മുടി എക്കോ ടൂറിസം താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുകയാണ്. ഈ ഒരു കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യമായിട്ട് പാലിക്കാനായിട്ടും അതുപോലെ തന്നെ അപകട സാധ്യതയുള്ള ഇടങ്ങളിലേക്ക് അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കാനായിട്ടും എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 21 മിനിറ്റിൽ എത്തി നിൽക്കാണ്. ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി നിറം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: 10 വർഷത്തിന് കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
5: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
6: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി. ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
7: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
6: ഒള്ളാ അറിഞ്ഞോന്നോ? 4 ആള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
7: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ 1 സ്ഥാപനം.
6: ആളിലോട്ട് മാറിയേ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
7: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
6: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
7: അയ്യോ, അത് ശരിയാ.
6: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Ketaga Satyamana, Assisia Medical College Hospital avadaripikkunnu the complete motherhood package. Pregnancy yude aadya dinam mudal prasavam ulpade doctor parishodhanakal, rakta parishodhanakal, scanning adakkamulla sevanangalode normal delivery ku verum 22000 rupay. സിസേറിയന് 49000 രൂപയും മാത്രം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമിസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്ട്.
7: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. കേൾവി പരിശോധന ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൽസേല ഹിയർ കണക്ട്, കൊല്ലം, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, പുനലൂർ, അഞ്ചൽ, പാരിപ്പള്ളി, കുണ്ടറ ബ്രാഞ്ചുകളിൽ ഇന്നും നാളെയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കേൾവി പരിശോധന ക്യാമ്പ് നടത്തുകയാണ് എന്നൊരു അപ്ഡേറ്റ് ആണ് എത്തിയിട്ടുള്ളത്. കേൾവി കുറവുള്ളവർക്ക് പ്രമുഖ ബ്രാൻഡുകളുടെ ഹിയറിംഗ് എയ്ഡുകൾ വിലക്കുറവിൽ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, പഴയ ഹിയറിംഗ് എയ്ഡ് എക്സ്ചേഞ്ച് ഫെസിലിറ്റിയും ഈ ഒരു ക്യാമ്പിൽ ലഭ്യമാണ് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ആദ്യം ബുക്ക് ചെയ്ത് വാങ്ങുന്നവർക്ക് കൂടുതൽ വിലക്കുറവും വാറന്റിയും നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രായമായവർക്ക് വീട്ടിൽ എത്തിച്ചു നൽകും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. സോ ബുക്കിംഗിനും വിവരങ്ങൾക്കുമായിട്ട് ഇനി പറയുന്ന ഫോൺ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്: 9444923590, അല്ലെങ്കിൽ 9562955591. നമ്പേഴ്സ് ഒരിക്കൽ കൂടി പറയാം: 9444923590, അല്ലെങ്കിൽ 9562955591. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 38 മിനിറ്റിൽ എത്തി നിൽക്കാണ് ലയൺ എന്ന മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട്. കേൾക്കാം ഇനി മോർണിംഗ് മോജോയ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
0: മൂണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൌജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
0: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.

0: You are listening to Ashray FM 90, Nadinupam, Natargopam. Driving in a cool Mikachidakan tire station. 3D wheel alignment, wheel balancing, tire alloy, wheel fitting, nitrogen filling, Apollo, JK, Firestone tires and the Onam offer Lode Swantamaka. Tire station near Jubilee Mandiram, Pulaman, Kottarakara.
1: വിവാഹാഘോഷങ്ങൾക്ക്
0: കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ ജെസി ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ എസി ഹാളുകളും ഒരുക്കി ജെസി ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
3: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ 3 മണിക്കൂർ ഷോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ആൻഡ് മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് 1 ഓഗസ്റ്റ് വേൾഡ് ലങ് ക്യാൻസർ ഡേ ആണ്, അതുപോലെ ഓറൽ ഹൈജീൻ ഡേ ആണ്, ആൻഡ് വേൾഡ് വൈഡ് വെബ് ഡേ ആണ് എന്നല്ലേ. നമ്മുടെ ജീവന്റെ താളമായിട്ടുള്ള ശ്വാസകോശത്തെ, അതായത് നമ്മുടെ ലങ്സിനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ ദന്താരോഗ്യം സംരക്ഷിക്കുക, എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നത് വരെ കാത്തിരിക്കാതെ നമ്മുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ എപ്പോഴും ഒരു എക്സ്ട്രാ കെയർ കൊടുക്കാനായിട്ട് നമ്മൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പല ജില്ലകളിലും. ഇന്ന് 8 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഇന്ന് 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് കേട്ടോ. ഇടുക്കി, പത്തനംതിട്ട, വയനാട്, കോട്ടയം, മലപ്പുറം, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിലുള്ളവരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു സാറ്റർഡേ ആയിരിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മി ആർ ജനാമിക സൈനിങ് ഓഫ്.

0: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആറ് മാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്,
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറി സ്പോർട്സ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആറ്റ് ഉമ്മന്നൂർ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: നല്ലൊരു ഭാവിയാണോ നിങ്ങളുടെ ലക്ഷ്യം?
10: ഏറ്റവും പുതിയ ജോലി സാധ്യതകളും ട്രെൻഡ് സെറ്ററുമായിട്ടുള്ള പുതു പുത്തൻ കോഴ്സിനെ പറ്റിയുള്ള വിവരങ്ങളും അറിയണോ?
9: എഡ്യൂക്കേഷണൽ ടിപ്സ് ആൻഡ് ട്രിക്സും മോട്ടിവേഷൻസും ഏറ്റവും പുതിയ ജോബ്സ് ആൻഡ് കോഴ്സിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കേൾക്കാം പടവുകളിലൂടെ.
10: എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മുതൽ 12 വരെ ഓണിയർ ആശ്രയ FM 90.
1: പടവുകൾ ഫോർ ദ ഫ്യൂച്ചർ.

0: ഫോർ ദ ഫ്യൂച്ചർ.
1: നമസ്കാരം, വെരി ഗുഡ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ എന്നത്തെയും പോലെ തന്നെ ഈ ഒരു സാറ്റർഡേയിലും പടവുകൾ എന്ന പ്രോഗ്രാമുമായിട്ട് ഞാൻ ദാ ഒരു പുതിയ കോഴ്സിനെ പറ്റിയിട്ട് പറഞ്ഞുതരാനായി എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. കരിയർ വൈസ് ഒരു ഗൈഡ് ലൈൻ നൽകാനായിട്ടും നമുക്ക് അത്ര കേട്ട് കേൾവിയില്ലാത്ത കോഴ്സുകളാണെങ്കിലും കേട്ട് കേൾവിയുള്ള കോഴ്സുകളാണെങ്കിലും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കുന്ന ഒരു അടിപൊളി പ്രോഗ്രാമാണ് നമ്മുടെ ആസ്റ്റർ എഫ് എം 90 പടവുകൾ എന്ന ഒരു പ്രോഗ്രാം. അപ്പൊ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ടും കേട്ടറിയാൻ പോകുന്നത് ഈ ക്രിയേറ്റിവിറ്റിയും ടെക്നോളജിയും ഒരുപോലെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു അടിപൊളി കോഴ്സിനെ പറ്റിയിട്ടാണ്. ഭാവനയിൽ കാണുന്ന സ്വപ്ന വീടുകളും കൂറ്റൻ കെട്ടിടങ്ങളും ഒക്കെ യാഥാർത്ഥ്യമാക്കാനായിട്ട് ആഗ്രഹമുള്ള ആളുകളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും മികച്ച ഒരു കോഴ്സാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്, ബി ആർക്ക് അഥവാ ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഈ കെട്ടിടങ്ങളുടെ ഡിസൈനിങ്ങും പ്ലാനിങ്ങും നിർമ്മാണവും ഒക്കെ പഠിക്കുന്ന 5 ഇയേഴ്സിലെ ഒരു ബിരുദ കോഴ്സാണ് കേട്ടോ ബി ആർക്ക് എന്ന് പറയുന്നത്. കേവലം ഇഷ്ടികയും സിമെന്റും കൊണ്ട് കെട്ടിടം ഉണ്ടാക്കുക എന്നതിനപ്പുറമായിട്ട് ഒരു സ്ഥലത്തിന്റെ ഭംഗിയും സൗകര്യവും ഒക്കെ എങ്ങനെ കൂട്ടാം, പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ ഗ്രീൻ ബിൽഡിങ്ങുകളെ എങ്ങനെ ഡിസൈൻ ചെയ്യാം, പിന്നെ വെളിച്ചവും കാറ്റുമൊക്കെ പരമാവധി കിട്ടുന്ന രീതിയിൽ മുറികളൊക്കെ എങ്ങനെ ക്രമീകരിക്കാം, ഇതെല്ലാം പഠിക്കാൻ സാധിക്കുന്ന, ഇതെല്ലാം സയൻസും ആർട്ടും കൂട്ടിയിണക്കി പഠിക്കുന്നതാണ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ആർക്കിടെക്ചറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിയാം. കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ശ്രേയ SM90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമിസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
7: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
7: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂമണിലുള്ളപ്പോൾ.
8: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: കൂട്ടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തും കാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: 10th വാർഷികത്തിന് നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.

യെസ്, അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് പടവുകളാണ് വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പൊ പടവുകൾ എന്ന പ്രോഗ്രാമിലൂടെ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ടും നോക്കാനായിട്ട് പോകുന്നത് ബി ആർക്ക് അഥവാ ആർക്കിടെക്ചർ എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ്. പഠിക്കാനായിട്ട് എന്തൊക്കെ വേണം, എലിജിബിലിറ്റി അത് മെയിൻ ആണല്ലേ നോക്കണമല്ലേ. പ്ലസ് ടുവിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ മൂന്ന് വിഷയങ്ങൾ പഠിച്ച വിദ്യാർത്ഥികൾക്കാണ് ഇതിലേക്കുള്ള അവസരം വരുന്നത്. പ്രവേശനത്തിനായിട്ട് പ്രധാനമായിട്ടും രണ്ട് എക്സാംസ് ആണുള്ളത് കേട്ടോ. നാറ്റ, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ. നിങ്ങളുടെ വരയ്ക്കാനുള്ള കഴിവ്, നിരീക്ഷണ പാടവം, ക്രിയേറ്റിവിറ്റി ഇവയൊക്കെ അളക്കുന്ന പരീക്ഷയാണ് നാറ്റ എന്ന് പറയുന്നത്. അടുത്തതാണ് ജെ ഇ ഇ മെയിൻ, പേപ്പർ 2 ആണ് കേട്ടോ. AICTE, IIT, NIT പോലെയുള്ള മുൻനിര സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കാനായിട്ട് ഈ ഒരു JEE മെയിൻ എന്നുള്ള എക്സാം എഴുതിയിരിക്കണം എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇനി എക്സാംസിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. ദേശീയ തലത്തിൽ നടത്തുന്ന ഒരു പ്രവേശന പരീക്ഷയാണ് നാറ്റ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രമുഖ ആർക്കിടെക്ചർ കോളേജുകളിൽ BR പ്രവേശനം നേടണമെങ്കിൽ നാറ്റ യോഗ്യത നേടേണ്ടത് നിർബന്ധമാണ്. ഇനി മറ്റ് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകൾ പോലെ തന്നെ ഈ ഫോർമുലാസും തിയറീസും മാത്രം മനഃപാഠമാക്കിയാലും നമുക്ക് നാറ്റ ജയിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇവിടെ പരിശോധിക്കുന്നത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും ഭാവനയും, അതായത് വരയ്ക്കാനുള്ള കഴിവ്, നിറങ്ങളും വെളിച്ചവും ഒക്കെ ഉപയോഗിക്കാനുള്ള പാടവം, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും നോക്കുന്നത്. ഡ്രോയിങ് ആൻഡ് വിഷ്വലൈസിംഗ് അബിലിറ്റി, മറ്റൊന്ന് ഒബ്സർവേഷൻ സ്കില്ലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ചുറ്റുമുള്ള കെട്ടിടങ്ങളെയും ഡിസൈനുകളെയും ഒക്കെ നിങ്ങൾക്ക് എത്രത്തോളം ശ്രദ്ധിക്കാൻ സാധിക്കുന്നു എന്നുള്ള ഒരു നിരീക്ഷണ പാഠവും നിങ്ങളുടെ ആ ഒരു ഒബ്സർവേഷൻ സ്കില്ലും ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് മാത്സ്, അടിസ്ഥാന ഗണിതവും ലളിതമായിട്ടുള്ള ലോജിക്കൽ റീസണിങ്സും ഇതിൽ മെയിൻ ആയിട്ട് നോക്കുന്നതാണ്. ഇനി പരീക്ഷാ രീതിയെ പറ്റി പറയുകയാണെങ്കിൽ നാറ്റ പരീക്ഷയിൽ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ് വരുന്നത്. ഒന്ന് ഓൺലൈൻ ടെസ്റ്റ് ആണ് കേട്ടോ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണിത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ വിഷ്വൽ പെർസെപ്ഷൻ, ലോജിക്കൽ ചോദ്യങ്ങൾ ഇതൊക്കെ ഇതിലുണ്ടാവും. ഇനി രണ്ടാമത്തേത് ഡ്രോയിങ് ടെസ്റ്റ് ആണ് വരുന്നത്, അതായത് ഓഫ്ലൈൻ പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്. തന്നിരിക്കുന്ന വിഷയത്തിനനുസരിച്ച് പെൻസിലും പേപ്പറും ഉപയോഗിച്ച് സ്കെച്ച് ചെയ്യാനും ഡിസൈൻ ചെയ്യാനുമുള്ള ഒരു ഭാഗമാണ് ഡ്രോയിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു സന്തോഷ വാർത്തയുണ്ട്, വർഷത്തിൽ ഒന്നിൽ കൂടുതൽ തവണ നാറ്റ പരീക്ഷ എഴുതാനായിട്ട് അവസരമുണ്ട് കേട്ടോ. സാധാരണയായിട്ട് രണ്ടോ അല്ലെങ്കിൽ മൂന്ന് തവണയാണ്. അപ്പൊ ഇതിൽ നിങ്ങളുടെ ഏറ്റവും മികച്ച സ്കോർ ഏതാണോ അതായിരിക്കും അഡ്മിഷനായിട്ട് പരിഗണിക്കുക. ഇനി ആർക്കൊക്കെ ഈ ഒരു എക്സാം എഴുതാമെന്ന് നോക്കുകയാണെങ്കിൽ, പ്ലസ് ടു തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചവർക്ക്, അല്ലെങ്കിൽ 10+3 മാത്സ് ഒരു വിഷയമായിട്ട് പഠിച്ച് ഡിപ്ലോമ കംപ്ലീറ്റ് ആക്കിയവർക്ക് നാറ്റ എഴുതാം. പ്ലസ് ടു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഇതിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ, ഈ കെട്ടിടങ്ങളുടെയും ഡിസൈനുകളുടെയും ഒക്കെ ലോകം നിങ്ങളെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നാറ്റ എന്ന ഈ ഒരു എക്സാമിന് ഒരുങ്ങിക്കൊള്ളുക. പടവുകളിൽ ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: കേട്ടത് സത്യമാണ്, അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസിസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: ഓപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഓപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ബിമിസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

അപ്പൊ ബി ആർക്ക് എന്ന കോഴ്സിനെ പറ്റിയിട്ടും ഡാറ്റ എക്സാമിനെ പറ്റിയിട്ടുമാണ് നമ്മളിങ്ങനെ പടവുകളിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് അല്ലെ. ഇനി കേരളത്തിൽ എവിടെയൊക്കെയാണ് പഠിക്കാൻ സാധിക്കുക എന്ന് നോക്കുകയാണെങ്കിലും കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് മേഖലകളിലും മികച്ചു നിൽക്കുന്ന നിരവധി ആർക്കിടെക്ചർ കോളേജസ് ഉണ്ട്. പ്രധാന ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് സ്ഥാപനങ്ങൾ നോക്കുകയാണെങ്കിൽ CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്താണ്, പിന്നെ GEC തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അതുകൂടാതെ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അത് നമ്മുടെ കൊല്ലത്താണ്. പിന്നെ NIT കോഴിക്കോട്, ഇവിടെ JEE മെയിൻ പേപ്പർ 2 വഴിയാണ് പ്രവേശനം ലഭിക്കുക കേട്ടോ. ഇനി പ്രമുഖ പ്രൈവറ്റ് സ്വാശ്രയ കോളേജുകൾ നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്തെ കോളേജ് ഓഫ് ആർക്കിടെക്ചർ വെള്ളനാടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ TKM സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ എഴുകോണിലുള്ളത്. ആവണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ കോഴിക്കോടുള്ള കോളേജ്. SEMS സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ എറണാകുളത്തുള്ള ഒരു കോളേജാണിത്. കേരളത്തിലെ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കാനായിട്ട് എൻട്രൻസ് കമ്മീഷണറിലെ കീം റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടണം എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. BRക്കിന് കീം പരീക്ഷ പ്രത്യേകമായിട്ട് എഴുതേണ്ടതില്ല, പകരം നിങ്ങളുടെ നാറ്റാ സ്കോറും +2 പരീക്ഷയിലെ മാർക്ക് 50:50 എന്ന അനുപാതത്തിൽ കൂട്ടിയിട്ടാണ് ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. BRക്ക് കംപ്ലീറ്റ് ആക്കിയാൽ ജോലി സാധ്യത വളരെ വിശാലമാണ് കേട്ടോ. സാലറി തുടക്കത്തിൽ തന്നെ പ്രതിമാസം ഒരു 25,000 മുതൽ 50,000 വരെ ലഭിക്കാം. സ്വന്തമായിട്ട് പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ലഭിക്കുമ്പോൾ വരുമാനം ഇതിന്റെ ഇത്രയോ ഇരട്ടിയാകും കേട്ടോ. പടവുകളിൽ ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
0: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആറ് മാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്.
0: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് August 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ഓയോ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യൂർ ഗോൾഡ്.

നമ്മളിപ്പോ മനോഹരമായ ഒരു പാർക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസോർട്ടിലോ അല്ലെങ്കിൽ വൻകിട നഗരങ്ങളിലോ ഒക്കെ ഓപ്പൺ സ്പേസുകളിലേക്ക് പോയിരിക്കുന്ന സമയത്ത് ആലോചിക്കാറില്ലേ, ഓ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്, എത്ര ഭംഗിയിലാണിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ. ചില പുൽത്തകടിയും മരങ്ങളും ജലാശയങ്ങളും ഇരിപ്പിടവും ഒക്കെ എത്ര കൃത്യമായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന്. ഇങ്ങനെ പ്രകൃതിയും നിർമ്മിതികളെയും കോർത്തിണക്കി പുറംഭാഗങ്ങളെ മനോഹരമാക്കുന്ന ആ ഒരു മാന്ത്രികരെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തായിട്ട് കേൾക്കാൻ പോകുന്നത്. ആർക്കിടെക്റ്റിൽ തന്നെ വരുന്ന ഒരു വിഭാഗമാണ് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട് എന്ന് പറയുന്നത്. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ ജീവിക്കാനായിട്ട് സാധാരണ ആർക്കിടെക്റ്റുകൾ പ്ലാൻ ചെയ്യുമ്പോൾ കെട്ടിടത്തിന് പുറത്തുള്ള സ്ഥലങ്ങൾക്ക് ജീവൻ നൽകുന്നവരാണ് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റുകൾ എന്ന് പറയുന്നത്. വെറും ഒരു ഗാർഡനോ അല്ലെങ്കിൽ ചെടികൾ മാത്രം വെച്ച് പിടിപ്പിക്കുന്ന ആളോ അല്ല കേട്ടോ ഇവര്. ഭൂമിയുടെ ആ ഒരു സ്വാഭാവിക ഘടന, മണ്ണ്, കാലാവസ്ഥ, ഡ്രെയിനേജ്, അതായത് വെള്ളപ്പൊക്കം തടയാനുള്ള വഴികള്, പിന്നെ വെളിച്ചം, ഇവയൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിച്ച് പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ ലാൻഡ് ഡിസൈൻ ചെയ്യുന്ന വിദഗ്ധരാണ് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ടുകൾ എന്ന് പറയുന്നത്. ഇനി ഇവർ എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, പബ്ലിക് പാർക്കുകളും വാക്ക്വേകളും, ഈ നഗരങ്ങളിലെ പാർക്കുകളെ, പിന്നെ കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ടുകളെ, കാൽനട യാത്രക്കാർക്കുള്ള മനോഹരമായ പാതകളെ, ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഇവരാണ്. അതുകൂടാതെ തന്നെ റിസോർട്ട്സ്, ടൂറിസം സ്പോട്ടുകളെ, സഞ്ചാരികളെയൊക്കെ ആകർഷിക്കുന്ന രീതിയിലുള്ള വാട്ടർ ഫ്രണ്ടുകൾ, റിസോർട്ട് മുറ്റങ്ങളൊക്കെ ഇവരാണ് ഡിസൈൻ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഹൗസിംഗ് കോംപ്ലക്സുകളും വില്ലകളും, ഈ വൻകിട അപ്പാർട്ട്മെന്റുകളുടെയും അതുപോലെ തന്നെ വീടുകളുടെയും ഒക്കെ ഔട്ട്ഡോർ ഏരിയ, ഗാർഡനുകളെ, വാക്ക്വേകളൊക്കെ ഇവരാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇനി ഇക്കോ ടൂറിസം ആൻഡ് ഗ്രീൻ റൂഫുകളും ഡിസൈൻ ചെയ്യുന്നത് ഇവർ തന്നെയാണ് കേട്ടോ. പ്രകൃതിക്ക് നാശം വരാതെ വനങ്ങൾ സംരക്ഷിക്കാനും കെട്ടിടങ്ങൾക്ക് മുകളിൽ വെജിറേറ്റീവ് അതായത് ഗ്രീൻ റൂഫുകൾ നിർമ്മിച്ച് ചൂട് കുറയ്ക്കാനുമുള്ള പ്ലാനുകളൊക്കെ ഇവരാണ് ചെയ്യുന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോണി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ഫോർ ദ ഫ്യൂച്ചർ.
1: യെസ്, അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് പടവുകളാണ്. വിത്ത് മീ ആർ ജെ അനൂഷ. ഇനി എങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട് ആകാമെന്ന് നോക്കുകയാണെങ്കിൽ, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ആദ്യം ബി ആർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആർക്കിടെക്ചറിലോ അല്ലെങ്കിൽ സമാന മേഖലയിലോ എം മാർക്ക് ഇൻ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്നത്തെ കാലത്ത് പ്രകൃതിദത്തമായിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു അന്തരീക്ഷത്തിനും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ലിവിങ്ങിനും ആളുകൾ വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ലാൻഡ്സ്കേപ്പ് കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വൻകിട കൺസ്ട്രക്ഷൻ കമ്പനികളിലും നഗരാസൂത്രണ ബോർഡുകളിലും വലിയ അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഈ വിദേശ രാജ്യങ്ങളിലും പിന്നെ റിസോർട്ട് ഇൻഡസ്ട്രിയിലും ഇവർക്ക് മികച്ച ശമ്പളവും ആവശ്യക്കാരും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഈ കോൺക്രീറ്റ് കാടുകൾക്കിടയിലും പച്ചപ്പും ശാന്തതയും ഒക്കെ നിറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള കരിയറുകളിൽ ഒന്ന് തന്നെയാണ് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ആർക്കിടെക്ചർ എന്ന ഈ ഒരു മേഖലയെ പറ്റി കേട്ടറിയാനുണ്ട്. ഒരു കുട്ടി ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588. കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

കേട്ടുകൊണ്ടിരിക്കുന്നത് പടവുകളാണ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ നമ്മൾ ആർക്കിടെക്ചറിന്റെ വിവിധ ടൈപ്സുകളെ പറ്റിയിട്ടാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ കണ്ടിട്ടുണ്ട് മനോഹരമായ വീടുകളും വലിയ കൊട്ടാരങ്ങളും ഒക്കെ. ഇതൊക്കെ കാണുന്ന സമയത്ത് വാനോളം ഉയർന്ന കൊളോണിയൽ കെട്ടിടങ്ങളൊക്കെ ഈ കാണുന്ന സമയത്തൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം, ആരാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. നമ്മുടെ ആധുനിക ലോകത്തെ കെട്ടിട നിർമ്മാണ ശൈലിയെ തന്നെ മാറ്റിമറിച്ച ഒരു തീമിനെ കുറിച്ചിട്ടാണ് അടുത്തതായി കേൾക്കാൻ പോകുന്നത്. അതാണ് ഇൻഡസ്ട്രിയൽ ആർക്കിടെക്ചർ അഥവാ വ്യവസായ വാസ്തുവിദ്യ എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ ആർക്കിടെക്ചർ എന്ന് ചോദിക്കുകയാണെങ്കിൽ, വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 18-19 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുള്ള വ്യവസായ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ഒരു കെട്ടിട നിർമ്മാണ ശൈലിയാണ് ഇത്. ഫാക്ടറികള്, ഗോഡൌണുകള്, പവർ പ്ലാന്റുകള്, വെയർ ഹൗസുകള്, ഇവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ഉദാഹരണങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി ഇവിടെ സൗന്ദര്യത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഉപയോഗക്ഷമതയ്ക്കാണ്. അതായത് വലിയ മെഷീനുകൾ വയ്ക്കാനുള്ള സൗകര്യം, ധാരാളം തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനുള്ള സ്ഥലം, പിന്നെ വെളിച്ചവും കാറ്റും കയറാനുള്ള വലിയ ജനലുകള്, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ, തുറന്നിട്ട ഒരു ഘടനയാണ് കേട്ടോ, എക്സ്പോസ്ഡ് സ്ട്രക്ചർ ആണ് എടുത്തു പറയേണ്ടത്. ഈ സാധാരണ കെട്ടിടങ്ങളിൽ നമ്മൾ സിമെന്റും പെയിന്റും ഒക്കെ ഇഷ്ടികയും കോൺക്രീറ്റും പൈപ്പുകളും ഒക്കെ മറച്ചു വെക്കും അല്ലെ. എന്നാൽ ഇൻഡസ്ട്രിയൽ ശൈലിയിൽ സ്റ്റീൽ ബീമുകളും ഇഷ്ടിക ചുവരുകളുടെയും വാട്ടർ പൈപ്പുകളും ഡക്ടറുകളും എല്ലാം പുറത്തു കാണുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് വലിയ ജനലുകളും ഉയർന്ന മേൽക്കൂരയും. പണ്ട് കാലത്ത് ഈ ഫാക്ടറികളിൽ പകൽ വെളിച്ചം പരമാവധി കിട്ടാനായിട്ട് വലിയ ചില്ല് ജനലുകളും ഉയർന്ന സീലിംഗുകളും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. ഇനി ഉപയോഗിച്ച വസ്തുക്കൾ എന്തൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ, പ്രധാനമായിട്ടും ഈ സ്റ്റീല്, ഇരുമ്പ്, കോൺക്രീറ്റ്, റെഡ് ബ്രിക്ക്, അതായത് ചുവന്ന ഇഷ്ടിക, ഇവയൊക്കെയാണ് ഇതിൽ മെയിനായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, ഒരു കാലത്ത് ഫാക്ടറികൾക്ക് മാത്രം സ്വന്തമായിട്ടുണ്ടായിരുന്ന ഈ ഒരു രൂപകൽപ്പന ഇന്ന് ആധുനിക വീടുകളിലും കഫേകളിലും എന്തിനും റെസ്റ്റോറൻറ്റുകളിലും IT ഓഫീസുകളിലും ഒക്കെ വൺ ട്രെൻഡ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇൻഡസ്ട്രിയൽ ലുക്ക് കഫേ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെ ഈ ചുവന്ന ഇഷ്ടിക ചുവരും കറുത്ത സ്റ്റീൽ ഫ്രെയിമുകളും ഫിലമെന്റ് ബൾബുകളും ഒക്കെ തെളിഞ്ഞു വരാറില്ലേ. അപ്പൊ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, സൗന്ദര്യം മറച്ചു വെക്കുന്നതിലല്ല, ഉള്ളത് അതുപോലെ തുറന്നു കാണിക്കുന്നതിലാണ് കാര്യമെന്ന് ലോകത്തിന് കാണിച്ചു തന്ന ഒരു വാസ്തുവിദ്യാ ശൈലിയാണ് ഇൻഡസ്ട്രിയൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയൊരു കഫേയിലോ അല്ലെങ്കിൽ പഴയ കെട്ടിടത്തിലോ ഒക്കെ പോകുന്ന സമയത്ത് ഈ തുറന്നിട്ട ഇരുമ്പ് ഭീമുകളും ചുവന്ന ഇഷ്ടികകളും കണ്ടാൽ ഓർക്കുക, ഇതാണ് ഇൻഡസ്ട്രിയൽ ആർക്കിടെക്ചറിന്റെ ഭംഗി എന്നുള്ളത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ മേഖലയെപ്പറ്റി കേട്ടറിയാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ്.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
4: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. മെക്സ.

0: ഫോർ ദ ഫ്യൂച്ചർ.
1: ഇൻഡസ്ട്രിയൽ ആർക്കിടെക്ചറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പടവുകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു പ്രൊഫഷനെ പറ്റി കേൾക്കുമ്പോൾ അതിന്റെ ചരിത്രം കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. 18th century UK-യിലാണ് വ്യവസായ വിപ്ലവം ആരംഭിക്കുന്നത്. അന്ന് വലിയ വലിയ യന്ത്രങ്ങളും ഒപ്പം ആയിരക്കണക്കിന് തൊഴിലാളികളും ഒരുമിച്ച് ജോലി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് പഴയ രീതിയിലുള്ള ചെറിയ കെട്ടിടങ്ങൾ തികയാതെ വന്നു. അങ്ങനെയാണ് വലിയ ഹാള് പോലുള്ള തൂണ് കുറഞ്ഞ ധാരാളം വെളിച്ചമുള്ള ഫാക്ടറികൾ നിർമ്മിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇതിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് പ്രശസ്ത അമേരിക്കൻ ആർക്കിടെക്ട് ആയിട്ടുള്ള ആൽബർട്ട് കാന്നെയാണ് കേട്ടോ. ആർക്കിടെക്ട് ഓഫ് ഡെട്രോയിറ്റ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ് ഹെൻറി ഫോർഡിന്റെ വമ്പൻ കാർ ഫാക്ടറികളൊക്കെ ഡിസൈൻ ചെയ്തത്. 20th century മധ്യത്തോടു കൂടിയിട്ട് വികസിത രാജ്യങ്ങളിൽ പല ഫാക്ടറികളും അടച്ചു പൂട്ടുകയുണ്ടായി. ഇവ പിന്നീട് ആരും ഉപേക്ഷിച്ചു കളഞ്ഞില്ല. പകരം 1960s ന്യൂയോർക്ക് പോലുള്ള നഗരങ്ങളിലെ ഈ പഴയ ഫാക്ടറികളെയും വെയർ ഹൗസുകളെയും ആർട്ട് ഗാലറികളും ആഡംബര അപ്പാർട്ട്മെന്റുകളാക്കി മാറ്റാൻ തുടങ്ങുകയാണ് ചെയ്തത്. ഇതിനെയാണ് അഡാപ്റ്റീവ് റീയൂസ് എന്ന് പറയുന്നത്. ഈ കെട്ടിടത്തിന്റെ റെഡ് ബ്രിക്ക് ചുവരുകളും അതിന്റെ വലിയ സ്റ്റീൽ വിൻഡോകളും അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ ഉള്ളിൽ ആധുനിക ലൈറ്റിങ്ങും ഫർണിച്ചറും നൽകുന്നതാണ് ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ ആർക്കിടെക്ചറിന്റെ പ്രധാന ഡിസൈൻ എലമെന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഫംഗ്ഷണലിസം, അനാവശ്യമായ അലങ്കാരങ്ങളൊന്നും ഈ ഒരു കെട്ടിടത്തിൽ നമുക്ക് കാണാനേ സാധിക്കത്തില്ല. ഓരോ ചുവരിനും തൂണിനും ഒരു പ്രത്യേക ഉപയോഗം ഉണ്ടായിരിക്കുകയോടെ. പിന്നെ റസ്റ്റിക് ആൻഡ് റോ ഫിനിഷിംഗ് ആണ്, അതായത് പ്ലാസ്റ്റർ ചെയ്യാത്ത കട്ട ചുവരുകള്, പിന്നെ പെയിന്റ് ചെയ്യാത്ത കോൺക്രീറ്റ് തറകള്, ഇതൊക്കെ കാണാൻ കഴിയുന്ന വയറിങ്ങും പൈപ്പുകളും ഒക്കെ ആയിരിക്കും ഇവിടുത്തെ പ്രത്യേകത. അതുപോലെ നാച്ചുറൽ ലൈറ്റ് ആണ് കേട്ടോ. ഈ പണ്ട് കാലത്ത് വലിയ കറണ്ട് ലൈറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സൂര്യപ്രകാശം പരമാവധി ഉപയോഗിക്കാനായിട്ട് വലിയ ഗ്ലാസ് ജാലകങ്ങളാണ് അന്ന് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്റീരിയർ ഡിസൈനിലെ ട്രെൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് വീടുകളിൽ ഇൻഡസ്ട്രിയൽ ശൈലി കൊണ്ടുവരാനായിട്ട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. മെറ്റൽ ആൻഡ് വുഡ് ഫർണിച്ചറുകൾ, അതായത് മരവും കറുത്ത ഇരുമ്പും ചേർന്നിട്ടുള്ള മേശകളും കസേരകളും ഒക്കെ യൂസ് ചെയ്യും. പിന്നെ എഡിസൺ ഫിലമെന്റ് ബൾബുകളാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയും ഭംഗിയും. അതുപോലെ തന്നെ തുറസായ ലിവിംഗ് സ്പേസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട വ്യാവസായിക കെട്ടിടങ്ങളിൽ നിന്ന് തുടങ്ങി ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയ ഒരു മോഡേൺ ആർക്കിടെക്ചർ ശൈലിയായിട്ട് ഇൻഡസ്ട്രിയൽ ഡിസൈൻ മാറി എന്ന് തന്നെ പറയാം. ഈ മട്ടാഞ്ചേരിയിലെയും ഫോർട്ട് കൊച്ചിയിലെയും ഒക്കെ ഗോഡൌണുകൾ അതിന് ഉദാഹരണമാണ് കേട്ടോ. മനോഹരമായ ഉദാഹരണങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് ഈ സുഗന്ധവ്യഞ്ജനങ്ങളും കയറും ഒക്കെ സൂക്ഷിച്ചിരുന്ന ക്രെയിനുകളും വലിയ തടി മേൽക്കൂരകളും ഉള്ള കൂറ്റൻ വെയർഹൌസുകളായിരുന്നു അവ. പിന്നെ പെപ്പർ ഹൗസ്, പണ്ട് കുരുമുളക് സംഭരിച്ചിരുന്ന ഒരു വലിയ ഡച്ചുകാരൻ വെയർഹൌസ് ആയിരുന്നു ഇത്. എന്നാൽ ഇന്ന് ഇതൊരു കഫേയും ആർട്ട് ഗാലറിയും ലൈബ്രറിയുമായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ആസ്പിൻവാൾ ഹൗസ്, നമ്മുടെ കൊച്ചി ബിനാലയുടെ പ്രധാന വേദിയായ ഇത് ഒരു കാലത്ത് വൻതോതിൽ കയറും തേങ്ങയും ഒക്കെ പ്രോസസ്സ് ചെയ്തിരുന്ന കൊളോണിയൽ വ്യവസായ കേന്ദ്രമായിരുന്നു. ഇന്ന് ലോക പ്രശസ്ത കലാകാരന്മാരുടെ സൃഷ്ടികളൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ആലപ്പുഴ പോർട്ട് മ്യൂസിയം പ്രോജക്ട്, പണ്ട് കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെട്ടിരുന്ന ആലപ്പുഴയിലെ രാജാ കേശവദാസിന്റെ കാലത്ത് നിർമ്മിച്ച കൂറ്റൻ തുറമുഖ വെയർഹൌസുകളും കയർ ഫാക്ടറികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 10 years ആളൊഴിഞ്ഞ് പൂട്ടിയിട്ടിരുന്ന ഈ പഴയ ഫാക്ടറികളെയും പോർട്ട് ഓഫീസുകളെയും ഇന്ന് ആലപ്പുഴ ഹെറിറ്റേജ് പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഹെറിറ്റേജ് മ്യൂസിയങ്ങളായും പ്രദർശനശാലകളായിട്ടും മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇൻഡസ്ട്രിയൽ റീയൂസ് പ്രോജക്ട്, അത് ആലംബിക ഇൻഡസ്ട്രിയൽ ഹെറിറ്റേജ് ആണ്. വഡോദര ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 112 years പഴക്കമുള്ള ഒരു മരുന്ന് ഉൽപാദന ഫാക്ടറി ആയിരുന്നു കേട്ടോ ഇത്. ചുവന്ന ഇഷ്ടിക ചുവരുകളും കട്ടിപ്പുക കുഴലുകളും പിന്നെ ഇരുമ്പ് പൈപ്പുകളും ഒക്കെ അതേപടി നിലനിർത്തിക്കൊണ്ട് ഇന്നിത് വലിയ ഒരു ആർട്ട് പ്രോജക്റ്റും എക്സിബിഷൻ സ്പേസുമായിട്ട് മാറിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുംബൈയിലെ മിൽ കോമ്പൗണ്ടുകൾ.

പത്തൊമ്പതാം നൂറ്റാണ്ടില് മുംബൈ നഗരത്തിന്റെ നട്ടെല്ലായിരുന്നു ടെക്സ്റ്റൈൽ മില്ലുകൾ. കാലക്രമേണ അവ അടച്ചു പൂട്ടിയിട്ടുണ്ടെങ്കിലും ഇന്ന് അവ നഗരത്തിലെ ഏറ്റവും ചെലവേറിയ റെസ്റ്റോറൻസുകളും പബ്ബുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളുമായിട്ട് രൂപാന്തരപ്പെട്ടു. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ മിൽ കോമ്പൗണ്ട്സ് അതെടുത്ത് പറയേണ്ടതാണ്. അപ്പൊ ഒന്ന് നോക്കിയ പഴയ ഇൻഡസ്ട്രിയൽ കെട്ടിടങ്ങളെ ഇടിച്ചു പൊളിച്ചു കളയാതെ അവയുടെ ആ ഒരു പഴയ ഗാംഭീര്യം നിലനിർത്തിക്കൊണ്ട് പുതിയ കാലത്തിന് അനുയോജ്യമായിട്ട് മാറ്റിയെടുക്കുന്നതാണ് ഈ ഒരു അഡാപ്റ്റീവ് റീയൂസിന്റെ മിടുക്കെന്ന് പറയുന്നത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: കൊളംബിയ വിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400235 8.
7: നിയോ വിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.
8: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
9: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
8: ഏവർക്കും സ്വാഗതം.
9: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: വെറും ഒരു സിംഗിൾ ക്ലിക്ക് കൊണ്ട് ലോകത്തിന്റെ ഏത് കോർണറിലേക്കും നമ്മളെ കണക്ട് ചെയ്യുന്ന ദി ഡിജിറ്റൽ മാജിക്. ഡിസ്റ്റൻസിനെ വെറും ഒരു നമ്പർ മാത്രമാക്കി മാറ്റിയ ദി സ്മാർട്ട് എറ. ഇന്ന് ഓഗസ്റ്റ് 1, വേൾഡ് വൈഡ് വെബ് ഡേ.

0: കിച്ചൺ.
1: ഓക്കെ, അപ്പോ ഇൻഡസ്ട്രിയൽ ആർക്കിടെക്ചറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പടവുകളിലൂടെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോ ഇതിന്റെ പ്രധാന കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് നമുക്കിനി അടുത്തതായിട്ട് കേട്ടറിയാം. പ്രധാന തൊഴിൽ പദവികൾ, കീ ജോബ്സ്, റോൾസ് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ, ഇൻഡസ്ട്രിയൽ ആർക്കിടെക്ട് അതായത് ഫാക്ടറികൾ, വെയർഹൌസുകൾ, നിർമ്മാണ യൂണിറ്റുകൾ, പ്ലാന്റുകൾ എന്നിവയുടെയൊക്കെ മാസ്റ്റർ പ്ലാനും നിർമ്മാണ രൂപരേഖയും ഒക്കെ തയ്യാറാക്കുന്നത് ഇവരാണ്. അതുപോലെ ഉപകരണങ്ങളുടെ വിന്യാസം, തൊഴിലാളികളുടെ സുരക്ഷ, കാര്യക്ഷമത ഇവയ്ക്കൊക്കെയാണ് ഇവിടെ മുൻഗണന നൽകുന്നത്. അടുത്തൊരു കൂട്ടരാണ് ഇൻഡസ്ട്രിയൽ ഇന്റീരിയർ ഡിസൈനർ എന്ന് പറയുന്നത്. അതായത് ഈ പഴയ ഫാക്ടറികള്, ലോഫ്റ്റുകള്, കഫേകള്, ഓഫീസുകള് ഇവയിലൊക്കെ ഇൻഡസ്ട്രിയൽ തീം അതായത് റസ്റ്റിക് റഫ് ഇന്റീരിയർ ആവിഷ്കരിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ ആൾക്കാരായിരിക്കും ഇവര്. പിന്നുള്ളത് അഡാപ്റ്റീവ് റീയൂസ് സ്പെഷ്യലിസ്റ്റുകളാണ്. അതായത് ഈ പഴയതും ഉപയോഗശൂന്യവുമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ കെട്ടിടങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ ഗോഡൌണുകൾ, മില്ലുകൾ, അപ്പൊ ഇവയൊക്കെ ആധുനിക ആർട്ട് ഗാലറികളോ റെസ്റ്റോറൻസുകളോ കഫേകളോ ഒക്കെ ആക്കി പുനർനിർമ്മിച്ച് മാറ്റിയെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളുകളാണ് അഡാപ്റ്റീവ് റീയൂസ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഫാസിലിറ്റി ആൻഡ് പ്ലാനിംഗ് കൺസൾട്ടന്റ് എന്നാണ്. ഈ വലിയ വെയർഹൌസുകളിലും ലോജിസ്റ്റിക്സ് പാർക്കുകളിലും ഒക്കെ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനും അവ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള സ്പേസ് മാനേജ്മെന്റ് ഇവരാണ് ഡിസൈൻ ചെയ്യുന്നത്. അതുകൂടാതെ സസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയൽ ഡിസൈനർ, ഈ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ സൗരോർജം, മാലിന്യ സംസ്കരണം, എയർ സൊല്യൂഷൻസ് ഇവയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പരിസ്ഥിതി സൗഹൃദ വ്യാവസായിക മന്ദിരങ്ങളെ രൂപകൽപ്പന ചെയ്യുന്നത് ഇവരാണ്. ഇനി പ്രധാന തൊഴിൽ ദാതാക്കളെ പറ്റി കേട്ടു അറിഞ്ഞാലോ. അതായത് ആർക്കിടെക്ചറൽ ഇന്റീരിയർ ഡിസൈൻ ഫാമുകൾ, സ്പെഷ്യലൈസ്ഡ് ആർക്കിടെക്ചർ ഏജൻസികളൊക്കെ തൊഴിൽ ദാതാക്കളാണ്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കമ്പനികളായിട്ടുള്ള വലിയ ഇൻഡസ്ട്രിയൽ പാർക്കുകളും വെയർഹൌസ് പ്രോജക്റ്റുകളും ഒക്കെ നിർമ്മിക്കുന്ന മുൻനിര ബിൽഡർമാരുണ്ട്. പിന്നെ ഹോസ്പിറ്റാലിറ്റി ആൻഡ് റീറ്റെയിൽ ബ്രാൻഡുകളായിട്ടുള്ള വിന്റേജ് ഇൻഡസ്ട്രിയൽ ലുക്കിൽ കഫേകളും ഷോറൂമുകളും ഒക്കെ ഡിസൈൻ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ബ്രാൻഡുകൾ വരും. അതുകൂടാതെ ഫ്രീലാൻസ് ആൻഡ് ഓൺ കൺസൾട്ടൻസി, അതായത് സ്വന്തമായിട്ട് ഡിസൈൻ സ്റ്റുഡിയോകൾ ആരംഭിക്കുകയോ ഫ്രീലാൻസ് പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുകയോ ഇവിടെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ആവശ്യമായ യോഗ്യതകളും സ്കില്ലുകളും എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഇവിടെ എഡ്യൂക്കേഷൻ ലെവല് BArch അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ്ങിൽ ഡിപ്ലോമ ഡിഗ്രി എടുത്തിരിക്കണം എന്നുള്ളതാണ്. പിന്നെ സോഫ്റ്റ്വെയർ സ്കില്ലുകൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ, സ്കെച്ചപ്പ്, റിനോ, BIM, AutoCAD, Revit, 3D Max എന്നിവയാണ്. പിന്നെ സാങ്കേതിക പരിജ്ഞാനവും അത്യാവശ്യമാണ് കേട്ടോ. ബിൽഡിംഗ് കോഡുകൾ, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് തത്വങ്ങൾ, മെറ്റീരിയൽ നോളജ് തുടങ്ങിയവയൊക്കെയും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പടവുകളിൽ എന്തായാലും ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

അപ്പൊ നമ്മളെ ഇൻഡസ്ട്രിയൽ ആർക്കിടെക്ചറിനെ പറ്റിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടുകൊണ്ടിരുന്നല്ലേ. അപ്പൊ കരിയർ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് കേട്ടറിഞ്ഞു. ഇനി ലോക പ്രശസ്തമായിട്ടുള്ള കുറച്ച് ഇൻഡസ്ട്രിയൽ മാതൃകകൾ കൂടി നോക്കിയാലോ. അതായത് ഡേറ്റ് മോഡേൺ ലണ്ടനിലുള്ളതാണ് കേട്ടോ ഇത്. പണ്ട് ലണ്ടനിലെ പ്രധാന വൈദ്യുതി നിലയമായിരുന്നു ഈ ഒരു കെട്ടിടം. ആ കെട്ടിടത്തെയാണ് പിന്നീട് ലോക പ്രശസ്ത ആർട്ട് ഗാലറി ആക്കി മാറ്റിയിരിക്കുന്നത്. ഇതിന്റെ കൂറ്റൻ ടർബൈൻ ഹാള് ഇന്നും പണ്ടത്തെ പോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂയോർക്കിലെ തന്നെയുള്ള ഹൈലേ, ന്യൂയോർക്കിൽ ഉപേക്ഷിക്കപ്പെട്ട പഴയ ഇൻഡസ്ട്രിയൽ റെയിൽവേ ട്രാക്കിനെ ഒരു എലിവേറ്റഡ് പബ്ലിക് പാർക്കാക്കി മാറ്റിയെടുത്ത പ്രോജക്റ്റ് ആണ് കേട്ടോ ഇത്. അത് മാത്രമല്ല ലോഫ്റ്റ് അപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. 1960s ന്യൂയോർക്കിലെ കലാകാരന്മാർ ഉപേക്ഷിക്കപ്പെട്ട ഫാക്ടറികൾ കുറഞ്ഞ വാടകയ്ക്കെടുത്ത് തങ്ങളുടെ വീടും സ്റ്റുഡിയോയും ആക്കി മാറ്റിയതിൽ നിന്നിട്ടാണ് ഇന്നത്തെ മോഡേൺ ലോഫ്റ്റ് സംസ്കാരം പിറവിയെടുക്കുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്ങിലെ പ്രധാന ഘടകങ്ങൾ കൂടി നോക്കാം. അതായത് കോർ ഡിസൈൻ എലമെന്റ്സ് കൂടി ഒന്ന് കേട്ടറിയാം. സ്ട്രക്ചറൽ ഹോണസ്റ്റി, കെട്ടിടത്തിന് ബലം നൽകുന്ന ബീമുകള്, പില്ലറുകള്, സപ്പോർട്ടറുകള് എന്നിവ പ്ലാസ്റ്റർ ഇട്ട് മറയ്ക്കാതെ അതുപോലെ തന്നെ തുറന്നു കാണിക്കുന്ന ഒരു രീതിയാണിത്. മറ്റൊന്ന് തേയ്മാനം സംഭവിച്ച തടി, പഴക്കം തോന്നിക്കുന്ന കോൺക്രീറ്റ്, റെഡ് ബ്രിക്ക് എന്നിവയുടെയൊക്കെ ഉപയോഗം. അതുപോലെ ഉയർന്ന മേൽക്കൂരയും അതിലൂടെ പോകുന്ന വലിയ AC ഡക്റ്റുകളും വയറിംഗ് പൈപ്പുകളും ഡിസൈനിന്റെ ഭാഗമാക്കുന്നു. പിന്നെ വലിയ ഇൻഡസ്ട്രിയൽ വിൻഡോസ് ഇവിടെ യൂസ് ചെയ്യും. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. വലിയ ഗ്ലാസ് ജനലുകളൊക്കെ ധാരാളം വെളിച്ചമകത്തേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിൻഡോസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി സാധാരണ വീടുകളിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ വീട് മുഴുവൻ ഇൻഡസ്ട്രിയൽ ആക്കണമെന്നില്ല. ലിവിംഗ് റൂമിലെ ഒരു ചുവര് മാത്രം റെഡ് ബ്രിക്ക് ഫിനിഷിലാക്കുക, അല്ലെങ്കിൽ മെറ്റൽ ഫ്രെയിമിലുള്ള ഫർണിച്ചറുകളും ഹാംഗിങ് വാം ലൈറ്റുകളും നൽകിക്കഴിഞ്ഞാൽ വീടിനൊരു ഇൻഡസ്ട്രിയൽ ടച്ച് കിട്ടും. ഇന്നത്തെ തലമുറ കഫേകളിലേക്ക് വരുന്നത് ഭക്ഷണത്തിന് മാത്രമല്ല, അവിടുത്തെ ആംബിയൻസുകളും പിന്നെ ഫോട്ടോ എടുക്കാനും ഒക്കെ കൂടിയാണല്ലേ. അപ്പൊ കുറഞ്ഞ ചെലവില് കൂടുതൽ ട്രെൻഡിയായ ലുക്ക് നൽകാൻ കഴിയുന്നതാണ് കഫേ ഉടമകൾ ഇൻഡസ്ട്രിയൽ ശൈലി തിരഞ്ഞെടുക്കാനുള്ള മറ്റൊരു കാരണമെന്ന് പറയുന്നത്. അപ്പൊ ആർക്കിടെക്ചറിന്റെ വിവിധ സ്ട്രീമുകളെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും പഠിക്കാനായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച കരിയർ സാധ്യത തന്നെയുള്ള ഒരു ജോബ് തന്നെയാണ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും പടവുകൾ വൈൻഡപ്പ് ചെയ്ത് ഞാൻ എന്താ ഗുഡ് ബൈ പറയുകയാണ്. കീപ് ഓൺ ലിസണിങ് ടു ആസ്പ്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജനുഷ സൈനിങ് ഔട്ട്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിരുന്നു കാസറ്റ് കഫേയിൽ കൂടെയുള്ളത്. ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ ടു ദ നമ്പർ 0474291909. 0474291909. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9529060952669090. അപ്പോൾ ഏതായാലും ഒരു അടിപൊളി പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാം. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ് ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ എഫ് എം 90.9, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods-ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
6: ശുചിത്വമുള്ള വായ ആരോഗ്യകരമായ ശരീരത്തിന്റെ ഏറ്റവും മികച്ച പ്രതിഫലനമാണ്. ഇന്ന് ഓഗസ്റ്റ് 1 നാഷണൽ ഓറൽ ഹൈജീൻ ഡേ.
7: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ. അൾജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൾജോയിൽ.
2: അൾജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൾജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൾജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
4: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ് കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
5: ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ 12 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇതേ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
6: ആൽഫി.
5: എവിടുന്നാ വിളിക്കുന്നത് ആൽഫി? കുന്നിക്കോടുന്ന്. എന്ത് പറ്റി ശബ്ദത്തിനൊരു ഒരു എന്താണ്, ഒരു കാംനെസ് ഉണ്ടല്ലോ, ഭയങ്കര കിടക്കുവാണോ? ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട് മോനെ? എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു. ആൽഫി എന്താ ചെയ്യുന്നേ, പഠിക്കുവാണോ? എത്ര പഠിക്കുന്നേ? 7ാം ക്ലാസ് പഠിക്കാണ്. എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? കൊള്ളാം. ഒറ്റ വാക്കി നിർത്തിയല്ലേ, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോന്നല്ലേ. ഓക്കെ, എന്താ ഏറ്റവും വലിയ ആഗ്രഹമൊക്കെ എന്താണ്, അംബിഷൻ? ടീച്ചറാവണം. ഒരുപാട് കുട്ടികളെ ഇങ്ങനെ വടിയെടുത്ത് അടിച്ച് അടി പൊട്ടിക്കാൻ പറ്റും, അതുകൊണ്ടാണോ? അതുകൊണ്ടൊന്നുമല്ല, അറിവ് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മഹത്തായ ഒരു പ്രൊഫഷനാണ് അധ്യാപനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണോ? ഒരാഗ്രഹം അല്ലേ. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഭാവിയിൽ കുട്ടികളുടെ മനസ്സറിയുന്ന ഒരു അധ്യാപകനാവട്ടെ. ശരി, അപ്പോഴേ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? രണ്ടുപേരി പാടുവോ? പാട്ടൊന്നും പാടത്തില്ല. പാട്ട് പാടുവോ? പാട്ട് പാടത്തില്ല, കുഴപ്പമില്ല. ശരി, ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്? ആർക്ക് വേണ്ടിയാ? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചു കേട്ടോ, വീണ്ടും വിളിക്കണം
6: കേട്ടോ.
5: ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് മോനെ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ ആൽഫിയാണ്. ആൽഫി ചോദിച്ച പാട്ട് പാലാപ്പള്ളി എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ട് കടുവ എന്ന സിനിമയ്ക്ക് വേണ്ടി സന്തോഷ് വർമ്മയുടെയും ശ്രീഹരി തരലിന്റെയും വരികൾക്ക് ജേക്സ് ബിജോ ഈണം നൽകി നമ്മുടെ അതുൽ നറുകര പാടിയ, കേരളത്തിന്റെ നാടപ്പാട്ടുകാരൻ അതുൽ നറുകര പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം. കാസറ്റ് കഫയിലൂടെ ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീക്കുട്ടനാണ് കേട്ടോ. ഹലോ ആസ്ട്രാ എഫ് എം, ഞാൻ ശ്രീക്കുട്ടൻ, കൊട്ടാരക്കര. വെട്ടം എന്ന മൂവിയിലെ ഒരു കാതിലോല ഞാൻ കണ്ടില്ല എന്ന പാട്ട് കാസറ്റ് കഫയിലൂടെ വെച്ച് തരാമോ? ഞാൻ ജോലി ചെയ്യുന്ന വിഘ്നീശ്വര മോട്ടോഴ്സിലെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ശ്രീക്കുട്ടൻ കൊട്ടാരക്കര എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശ്രീക്കുട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ കൊളീഗ്സിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ട് ഇന്ന് കാസറ്റ് കഫയുടെ കേൾക്കാമെന്നാണ്. ആ ഒരു പാട്ടിനെ ഇവർ പറയുകയാണെങ്കിൽ വെട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി ബി ആർ പ്രസാദ് സാറിൻ്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ഈണം നൽകി നമ്മുടെ സ്വന്തം എം ജി ശ്രീകുമാറും സുജാത ചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ഈ പാട്ട് കേൾക്കുമ്പോഴേ നമ്മുടെ ഈ നാട്ടും പുറത്തെ വഴികളൊക്കെ നമുക്ക് ഓർമ്മ വരും അല്ലേ. അത്രത്തോളം നൊസ്റ്റാൾജി തോന്നുന്ന ഒരു പാട്ടാണ് ഈ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കേണ്ട ഈ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ഇതുപോലെ ടു ദ നമ്പർ 0474-290-9074-279-1-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0- 0664 9090 9562 6924 0090. So everybody stay tuned, and this is RJ Srishant right here on Ashraya FM 90 Nadinoppum Natarkoppum.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും.

കാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ

0: വരിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
1: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: യാസിക് കഫേ, ഇവിടെ ഇഷ്ടംപോലെ പാട്ട്.
5: Yes, once again we are back on Cassette Cafe. ഒരു ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർജി ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ഇതേ സ്റ്റുഡിയോ ക്ലോക്കിൽ 12 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
6: ഹലോ,
5: ഇതാരാ സംസാരിക്കുന്നത്?
6: മഞ്ജു
5: ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. മഴയൊക്കെ ഉണ്ടോ?
6: നല്ല
5: മഴയാണല്ലേ. ഇപ്പം മഴയുണ്ടോ പുറത്ത്?
6: ഇപ്പൊ
5: മഴയില്ല, കുറച്ചൊന്ന് തോന്നു നിൽക്കുകയാണല്ലേ. ഓക്കെ, ഈ മഴയാണോ ഇഷ്ടം അതോ വേനലാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമല്ലെന്നാണ് പറഞ്ഞേ.
6: ഇഷ്ടമാണ്.
5: ശരി ശരി, അപ്പഴേ എന്താ ഇന്ന് പരിപാടി? ഓ, ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പൊ മക്കളെ ഇങ്ങനെ എന്താണ് മെരുക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന്? ശരി, ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ റെഡിയായോ?
6: റെഡി
5: ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയി കഴിഞ്ഞു? എന്റെ ദൈവം, അപ്പൊ എത്ര എത്ര മണിക്ക് എഴുന്നേക്കോ? അപ്പോ നാലു മണിക്ക് എഴുന്നേക്കോ? എന്റെ ദൈവം, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ. ശരി, അപ്പൊ അങ്ങനെ 4 മണിക്ക് എഴുന്നു ജോലിയൊക്കെ ഒതുക്കി വെക്കോ അല്ലേ. ഓക്കെ ശരി. അപ്പൊ ചേച്ചി എന്താ ചെയ്യുന്നേ? വീട്ടിലിരിക്കാണ്, ഹോം മേക്കർ ആണ്, ഗൃഹനാഥയാണ്. ഓക്കെ ശരി ശരി, അപ്പോൾ ഇനി ഏത് പാട്ടാ കേൾക്കണ്ടേ? നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി, ബാക്കി പാടുവോ? പാടത്തില്ല. അശ്ശെ, ഞാൻ കരുതി പാടുവെന്ന് ബാക്ക് കേട്ടോ. ശരി, ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞത്? ഈ പാട്ട് ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാ പറഞ്ഞല്ലേ. ഡെഡിക്കേഷൻ ഉണ്ടോ? ആർക്കാണ്? ഓക്കെ ശരി ശരി, അപ്പൊ എന്തായാലും ഫ്രണ്ട് രാജിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണല്ലേ, രാജിയുടെ ഫാമിലിക്ക് വേണ്ടി. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചിരാം
6: കേട്ടോ.
5: ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം നമ്മളെ വിളിച്ചത് നമ്മുടെ മഞ്ജു ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് നാടോടി പൂന്തികൾ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ട് ഉസ്താദൻ സിനിമയ്ക്ക് വേണ്ടി ഗിരീഷേട്ടൻ്റെ വരികൾക്ക് വിദ്യാജീകരണം നൽകി നമ്മുടെ എം ജി ശ്രീനിവാസ് സാറും സുജാത ചേച്ചിയും ചേർന്ന് പാടിയൊരു മനോഹരമായ ഓൾ ടൈം ഫേവറേറ്റ് ആയ റൊമാൻറ്റിക് ആയ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മഞ്ജു ചേച്ചിയുടെ ഫ്രണ്ടായ രാജചേച്ചിക്കും ഫാമിലിക്കും വേണ്ടി ഈ പാട്ട് ഇന്ന് കാസറ്റ് കഫേയിലൂടെ കേൾക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ സ്വാതി ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ, ഞാൻ സ്വാതി മാറിനാട് നിന്നും. എനിക്ക് മീശ മാധവൻ മൂവിയിലെ കരിമിഴിക്കുരുവിയെ കണ്ടിയില്ല എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാമോ? ഇത് ആശ്രയിലുള്ള എല്ലാവർക്കും വേണ്ടിയും അതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ സ്വാതി ചേച്ചി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സ്വാതി ചേച്ചി ചോദിച്ച പാട്ട് വളരെ മനോഹരമായ പാട്ടാണ്. കരിമിഴിക്കുരുവി എന്ന വളരെ ഓൾ ടൈം റൊമാൻറ്റിക് ആയ ഒരു പാട്ടാണ് ഈ ഒരു പാട്ട്. ആൻഡ് ഈ ഒരു പാട്ട് മീശ മാധവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷേട്ടൻ്റെ വരികൾക്ക് വിദ്യാജീതൻ്റെ ഈണം നൽകി സുജാത ചേച്ചിയും ദേവാനന്ദും ചേർന്ന് പാടിയ മറ്റൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ ഏതായാലും വിദ്യാജിയുടെയും ഗിരീഷേട്ടൻ്റെയും മാജിക്കലി പിറന്ന രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടാണ് ഇനി നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഓൾസോ ദേ, ഇതുപോലെ നിങ്ങൾക്കും നിങ്ങൾ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290904 2919091909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ഇറ്റ് ദ നമ്പർ 9526490905269699. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: 10th varshikathinte nerivil Kottarakara Dhanya Medical Surgical and Laboratory. August 1 mudal September 30 vare ella marunnukalkkum surgical upakaranangalkkum laabha parishodhanangalkkum vamban vilakkuravu. Dhanya Medical and Surgicals, Chandamukka, Kottarakara.
3: Cheta, ee onathinte veettil furniture o athu Malaysian trip o?
4: Ee paranjathu rendu orumichayalo.
3: Orumichayittano.
5: Bimus Furniture Ultimate Owner Phase, up to 60% off. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: മാസ്കുകൾ ഇല്ലാതെ, ഭയമില്ലാതെ നല്ല ശുദ്ധമായി ശ്വസിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെ ഇല്ല. നമ്മുടെ കുടുംബത്തോടൊപ്പം ഒത്തിരി കാലം സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നല്ല ആരോഗ്യമാണ്. സ്വന്തം ശരീരത്തെയും ശ്വാസത്തെയും നെഞ്ചോട് ചേർക്കാം. ഇന്ന് ഓഗസ്റ്റ് 1, വേൾഡ് ലങ് ക്യാൻസർ.

0: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Moonamenmiyude crunch, aarogyathinte punch.
2: August 1 മുതൽ September 15 വരെ Kerala Kashvani Vikasana Corporation maga offerukalude perumazha.
3: Endanalle, ee divasangalile ettavum mikacha ulpannangal vanvilakkuravil Kerala Cashew outletukalil ninnum franchisekalil ninnum ningalkku vaangam.
2: Kerala Cashew, nanmayude ruchi, aarogyathinte uravu.
4: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
6: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
5: ഏവർക്കും സ്വാഗതം.
6: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ശ്രേയ FM 90
1: സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശില്പ ജ്വല്ലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% വിളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശില്പ ജ്വല്ലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്. ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് സ്ഥാപനം.
3: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടി
1: സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്.

0: ദുരിതാശ്വാസ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും അദ്ദേഹം മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യും. ഹിരാക്കുഡ് അണക്കെട്ടിലെയും മിക്ക നദികളിലെയും ജലനിരപ്പ് ഉയരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വഴിതെറ്റിപ്പോയ യുവാക്കളെ ശിക്ഷിക്കുന്നതിന് പകരം രാഷ്ട്രനിർമ്മാണത്തിന്റെയും ദേശീയ താൽപര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ശരിയായ പാതയിലേക്ക് നയിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി ജന്തർ മന്ദിറിൽ തനിക്കെതിരെയും അന്തരിച്ച തന്റെ മാതാവിനെതിരെയും അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ ഉൾപ്പെട്ട കുട്ടികളോട് താൻ ക്ഷമിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയന്ത്രിച്ച വിഷയത്തിൽ സമൂഹമാധ്യമ കമ്പനിയായ മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. അൽഗുരുദത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും ക്രമസമാധാന പാലനത്തിൽ കമ്പനിയുടെ പങ്കിനെപ്പറ്റിയും ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സാങ്കേതിക തകരാറാണ് സംഭവത്തിന് കാരണമെന്ന് മെറ്റ അറിയിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ആ വിശദീകരണം അപര്യാപ്തമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവഭവാനി വാർത്തകളോട്.
2: രാജ്യത്തുടനീളമുള്ള 10,000+ കേന്ദ്രങ്ങളിൽ 1,00,000+ യുവാക്കൾ ഈ പരിപാടിയിൽ പങ്കാളികളാകും. പ്രധാനമന്ത്രിയുടെ ലഹരിമുക്തി പ്രതിജ്ഞയോടെ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമാകും. ഈ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിവിധ കലാ സാഹിത്യ മത്സരങ്ങൾ സജീവമായി പുരോഗമിക്കുക.
0: 23 മെഡലുകളുമായി ഇന്ത്യ കത്തലോണിൽ വെങ്കലം നേടുന്ന ആദാൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പ്രതികരണം. ലോക മുലയൂട്ടൽ വാരാചരണത്തിന് ഇന്ന് തുടക്കം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് രാജ്യവ്യാപക വാരാചരണം. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രധാന അതിർത്തി വ്യാപാര പാതയായ സിക്കിമിലെ നാഥുല ചുരം വരെയുള്ള വാണിജ്യ ബന്ധം ഇന്ന് പുനരാരംഭിക്കുന്നു. കോവിഡ് മഹാമാരിയെ തുടർന്ന് 2020 നിർത്തിവച്ച വ്യാപാരം 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സജീവമാകുന്നത്. അതിർത്തി വ്യാപാരം പുനരാരംഭിക്കുന്നത് അംഗീകൃത വ്യാപാരികൾ, തൊഴിലാളികൾ എന്നിവർക്ക് ഏറെ ഗുണകരമാകും. UK പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആന്റി ബർണമുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. സാങ്കേതിക വിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനും ഇന്ത്യ UK സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തെ പുതിയ ഉയരങ്ങളിലെത്തിക്കാനും ഇരുവരും തീരുമാനിച്ചതായി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. സ്വാതന്ത്ര്യ സമര സേനാനിയിൽ ലോകമാന്യ ബാലഗംഗാധര തിലകിന്റെ ചരമവാർഷികത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ദിശാബോധം നൽകിയ മുൻനിര നായകന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹമെന്ന് ശ്രീ അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ അലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. കേരളത്തിൽ അതിശക്തമായ മഴ. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മഴക്കെടുതികളിൽ 3 മരണം. അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ആക്രമണമുണ്ടായാൽ ഇസ്രായേലിനും അമേരിക്കൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. കോമൺവെൽത്ത് ഗെയിംസിൽ 5 സ്വർണം ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, once again we are back on Cassette Cafe. യുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ഈ സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സിജൻ ചേട്ടനാണ് കേട്ടോ. ഹായ് ആശ്രയ, എനിക്ക് ഇന്ന് മഞ്ഞു പെയ്യണ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ സിജൻ ചേട്ടൻ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു പാട്ട് ചേട്ടന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും കാസറ്റ് കഫിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1999 റിലീസ് ചെയ്ത ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി രമേശൻ നായർ സാറിൻ്റെ വരികൾക്ക് വിദ്യാജീകരണം നൽകി നമ്മുടെ സ്വന്തം ഭാവഗായിക സുജാത ചേച്ചി പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീകുമാർ ചേട്ടനാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്ക് എന്തു പുഷ്പം ചൂടി നിൽക്കും രാത്രി എന്ന പാട്ട് തരുമോ എന്നാണ് നമ്മുടെ ശ്രീകുമാർ ചേട്ടൻ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശ്രീകുമാർ ചേട്ടന് വേണ്ടിയും ആ പാട്ട് ഉറപ്പായിട്ട് ഇന്ന് കാസറ്റ് കഫേയിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 88 റിലീസ് ചെയ്ത വൈശാലി എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി സാറിൻ്റെ വരികൾക്ക് ബോംബെ രവി സാർ ഈണം നൽകി നമ്മുടെ സ്വന്തം വാനമ്പാടി ചിത്രചേച്ചി പാടി അനശ്വരമാക്കിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുൾ ആയ പാട്ടാണ് ഇനി കാസറ്റ് കഫേയിലൂടെ കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്കും ദേ നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291909 0474291909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9529054669609. So everybody stay tuned and this is RJ Srishant right here on Ashraya FM 90 Nadinoppum Nattarkoppum.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട് കൊല്ലം
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
4: നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, വൈശാലി എന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം എന്താ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് ജോയിനിങ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഹലോ നമസ്കാരം ശ്രീ, ഞാൻ രാംജിയാണ്.
0: രാംജി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖമായിട്ടിരിക്കുന്നു.
0: മഴയുണ്ടോ?
1: ഇല്ല, മഴയില്ല. മഴ രാത്രി മൊത്തം മഴയും കാറ്റും വരുന്നല്ലോ.
0: അതെ അതെ, പകല് മഴ ഉണ്ടോ?
1: അല്ല, ഇപ്പോഴും പെയ്തിരുന്നു.
0: ഇപ്പോഴും പെയ്തിരുന്നു.
1: പെട്ടെന്ന് പെയ്യും, പെട്ടെന്ന് പോരും,
0: പെട്ടെന്ന് നിൽക്കും. കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക്, അതല്ലേ?
1: ഇല്ല ഇല്ല, എനിക്ക് നമ്മുടെ ഇതൊക്കെ കുറെ
0: കണ്ടതാവുള്ളൂ. ഓക്കെ, മഴ ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ്.
1: നമ്മുടെ അന്ന് നേരത്തെ ചെറാപ്പുഴിയായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ മഴയുള്ളത്.
0: ആ അതെ,
1: ഇപ്പൊ അത് മാറി. അവിടെ മറ്റേതോ ഒരു പേര് ഇവിടുന്ന് കേട്ടിരുന്നു.
0: ഓക്കെ,
1: അവിടെയൊക്കെ സർവീസ് ചെയ്തിട്ടുണ്ട്. തമാശ പറഞ്ഞല്ല.
0: ഓക്കെ, അപ്പൊ എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്?
1: ഓൾ ഇന്ത്യ.
0: ആ എന്താ, ഏത് സെക്ടറിലായിരുന്നു? എന്തായിരുന്നു?
1: സിആർപിഎഫിലായിരുന്നു.
0: ഓക്കെ, ശരി ശരി. ആണല്ലേ, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എന്തായാലും ഞാൻ അറിയില്ല.
1: അതെ
0: അതെ, ഓക്കെ. അപ്പൊ എന്തായാലും ഒരു അർദ്ധ സൈനികനാണ് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ശരി ശരി. അപ്പൊ എങ്ങനെ പോകുന്നു റിട്ടയർമെന്റ് ലൈഫ് ഒക്കെ? ഹാപ്പിയാണ്. അപ്പം ഈ സമയം എങ്ങനാ ചെലവഴിക്കുന്നത്?
1: പാട്ട് കേൾക്കുക,
0: പേപ്പർ വായിക്കുക.
1: പിന്നെ എന്റെ മക്കളൊക്കെ അടൂരാണ്.
0: ഓക്കെ,
1: ഒരാൾ ആലപ്പുഴ ജോലി ചെയ്യുന്നു, ജോയിന്റ് ചെയ്യുമായിരുന്നു.
0: ഓക്കെ,
1: ഒരാള് ഐവട്ടല്ല പിബിഎസ്സി സ്കൂളില്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ട് പോവാണ് ജീവിതം അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ ഇതുപോലെ ഒരു 100 വർഷം കൂടെ അങ്ങനെ പോട്ടെ.
1: ഇനിയോ?
0: അതെന്താ,
1: അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ.
0: ഓക്കെ,
1: എങ്ങനെങ്കിലും ഒന്ന് അവസാനം അങ്ങനെ അവസാനിച്ച് കിട്ടണമെന്ന് ധാരണയൊന്നുമില്ല. കാരണം ഹാപ്പിയാണ്
0: കാര്യം.
1: അവസാനിച്ച് കിട്ടണമെന്ന് ധാരണയൊന്നുമില്ല.
0: ഓക്കെ, മനസ്സിലായി മനസ്സിലായി.
1: പിന്നെ ഏറ്റവും വലിയൊരു കാര്യം കൂടെ ഞാൻ പറയാം.
0: പറഞ്ഞോളൂ.
1: നമ്മൾ കൊച്ചിയെ നല്ല രീതിയിലേ നമ്മളെ ഈ പഴുത്ത ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ തിന്ന് കഴിഞ്ഞതാണ് ഞങ്ങളുടെ
0: കാലഘട്ടം.
1: ലൈഫ് സ്റ്റൈൽ രോഗങ്ങളൊന്നുമില്ല.
0: അതെ അതെ അതെ, അത് അത് ഏറ്റവും അനുഗ്രഹമാണ്.
1: നല്ല കാര്യം.
0: അതെ അതെ, ഞങ്ങളുടെ പ്രായമൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പം 10-22 വയസ്സ് തുടങ്ങുമ്പോഴേ ഇപ്പം ഡയബറ്റിക്സും എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്.
1: എനിക്ക് തോട്ടെ ഈ ഓഗസ്റ്റ് 12-ാം തീയതി 70 വയസ്സാകും.
0: ആഹാ, ചെറുപ്പമാണല്ലോ. ഓക്കെ ശരി. അപ്പൊ അങ്ങനെ ഇതുവരെ എന്താണ് ഡയബറ്റിക്സ് ഒന്നും ഇല്ല, ജീവിതശൈലി രോഗങ്ങളൊന്നും ഇല്ല. അടിപൊളി. ശരി, ഇതുപോലെ അങ്ങോട്ട് മുൻപോട്ട് പോട്ടെ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓക്കെ, ശരി ശരി ശരി. ആ അപ്പൊ എന്തായാലും ഇതുപോലെ ഒരു 100 വർഷം പോട്ടെന്നേ. ശരി ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഋതുസംക്രമ പക്ഷി പാടി, ദാസന്റെ പാടി പാട്ട്. ആഹാ, അടിപൊളി പാട്ട്. ശരി, അപ്പൊ ഈ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എന്റെ കൊച്ചുമോളെ അനുഗ്രഹിക്കും, പിന്നെ ജിസിക്കും കുടുംബത്തിനും.
0: ഓക്കെ,
1: കേട്ടോണ്ടിരിക്കുന്ന
0: എല്ലാവർക്കും വേണ്ടി അല്ലേ? ശരി, അപ്പൊ എന്തായാലും പാട്ട് വിശേഷം വീണ്ടും വിളിക്കാം
1: കേട്ടോ.
0: ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ രാംജി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് ഋതുസംക്രമ പക്ഷി പാടി എന്ന മനോഹരമായ എവർഗ്രീൻ പാട്ടാണ്. ഈ ഒരു പാട്ട് ആക്ച്വലി ഋതുഭേദം എന്ന സിനിമയ്ക്ക് വേണ്ടി തകഴി ശങ്കരനാരായൺ സാറിന്റെ വരികൾക്ക് ശ്യാം സാർ ഈണം നൽകി നമ്മുടെ സ്വന്തം ഗാനഗന്ധർവൻ ദാസേട്ടൻ പാടി അനശ്വരമാക്കിയ ഒരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ആൻഡ് ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ രാംജിക്ക് വേണ്ടി ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനു ആണ് കേട്ടോ. ഹായ് ശ്രീചോട്ട, എനിക്ക് ഇന്ന് റൗഡി ബേബി പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ മനു എനിക്ക് വാട്സാപ്പിൽ അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും മനുവിന് വേണ്ടിയും ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ മാരി 2 എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് വേണ്ടി യുവാൻ ശങ്കർ രാജയുടെ ഈണത്തിൽ നമ്മുടെ ധനുഷും ദീയും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുൾ പാട്ട് വരുന്നുണ്ട് കാസറ്റ് കഫിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കണ്ടേ കാസറ്റ് കഫിലേക്ക് വിളിക്കാം. ഇതുപോലെ ഇറ്റ് ദ നമ്പർ 0474291 9090, 0474291 9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ഇറ്റ് ദ നമ്പർ 9526490909052669. So everybody stay tuned, and this is RJ Srishant right here on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: 10-ാം വാർഷികത്തിന്റെ നിറവിൽ പട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സെന്റർ ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സെന്റ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
5: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Cheta ee onathinte veetil furniture o adu Malaysian trip o
3: ee paranju rendu orumichayalo
2: orumichayittano
4: Nimus Furniture Ultimate Owner Fest up to 60% off koodare free Malaysia trip nedanulla suvarna avasaram ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam mathramalla aagarshakamaya giftukalum
2: appol ee onam Dimos Furniture-il thanne
4: swapna veedum swapna yathrayum orumichu Dimos Furniture Ulaman Kottarakara
5: Yasit Cafe
6: ivide
5: ishtam pole vaattu
7: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പം എന്നാലും സ്റ്റുഡിയോ ക്ലോക്കിൽ 1 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചിച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്കിന്ന് റൺ ബേബി റൺ എന്ന മൂവിയിലെ ആറ്റുമണൽ പായയിൽ അന്തിവെയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈ വീശി നീ തോണിയേറി പോയില്ലേ എന്ന തുടങ്ങുന്ന പാട്ട് വെച്ച് തരണമെന്നാണ് നമ്മുടെ രേവതിച്ചി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പാട്ടിൻ്റെ ആദ്യത്തെ ലിറിക് ഫുൾ ഇങ്ങനെ എഴുതി അയച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ എന്തായാലും നമ്മുടെ രേവതിച്ചിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിലൂടെ കേൾക്കാവുന്നതാണ്. ആൻഡ് ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ റൺ ബേബി റൺ എന്ന സിനിമയ്ക്ക് വേണ്ടി രതീഷ് വേഗയുടെ ഇണത്തിൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫിയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മാധവാണ് കേട്ടോ. ഹായ് ശ്രീശോട്ടാ, എനിക്ക് ഇന്ന് കാട്ടു ചെമ്പകം വെച്ച് തരുമോ എന്നാണ് നമ്മുടെ മാധവ് എനിക്ക് വാട്സപ്പിൽ അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും മാധവിന് വേണ്ടിയും ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിലൂടെ കേൾക്കാവുന്നതാണ്. ആൻഡ് ആ ഒരു പാട്ടിനെപ്പറ്റി പറയുകയാണെങ്കിൽ പള്ളിച്ചട്ടമ്പി എന്ന സൂപ്പർ ഹിറ്റ് മൂവിക്ക് വേണ്ടി കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് ജേക്സ് ബിജോ ഈണം നൽകി ആവണി മൽഹാറും വിശാൽ മിശ്രയും ചേർന്ന് പാടിയ ഒരു അടിപൊളി റൊമാൻറ്റിക് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ട് കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാണ്ട്

ഡെസർട്ട് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474219090 0474219090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490906 9526690 0. So keep on listening Astra FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: മാസ്കുകൾ ഇല്ലാതെ, ഭയമില്ലാതെ നല്ല ശുദ്ധമായി ശ്വസിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെ ഇല്ല. നമ്മുടെ കുടുംബത്തോടൊപ്പം ഒത്തിരി കാലം സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നല്ല ആരോഗ്യമാണ്. സ്വന്തം ശരീരത്തെയും ശ്വാസത്തെയും നെഞ്ചോട് ചേർക്കാം. ഇന്ന് ഓഗസ്റ്റ് 1, വേൾഡ് ലങ് കാൻസർ ഡേ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadan's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Chicken kazhikkanamengil Malabarinte yatharth fried chicken thanne venam. Malabar fried chicken, Ambarathunkala, Izhukod, branch Thoppilkadav, Kollam. Oro biteilum crispy with Malabar flavor.
3: Mixer owners inoru good news. സർവീസിനായി ഇനി ദൂര യാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പം എന്തായാലും ദേ സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കാണ്. ഈ ഒരു സമയം ദേ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സോണിയാണ് കേട്ടോ. ഹായ്, ഞാൻ സോണിയ, പവിഴമല്ലി എന്ന സോങ് ഇട്ട് തരുമോ എന്നാണ് നമ്മുടെ സോണി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സോണിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ട് ഇന്ന് കാസറ്റ് കഫേയുടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് കമ്പോസ്ഡ് ബൈ സായി അഭയങ്കർ കേട്ടോ. ആൻഡ് ഇതിൽ ലിറിക് എഴുതിയിരിക്കുന്നത് വിവേക് ആണ്. ആൻഡ് സായിയും ശ്രുതി ഹസനും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. റീസെൻ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് എന്താണ് ട്രെൻഡിങ് ആയ വൈറലായ ഒരു പാട്ടാണ് ഈ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ടോട് കൂടി കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. ആൻഡ് അതിന് മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് പോകാനുള്ള ടൈമാണ്. ഈ ഒരു വീക്കിൽ കാസറ്റ് കഫേയിൽ വിളിച്ചവരിൽ നിന്നും മെസ്സേജ് അയച്ചവരിൽ നിന്നും ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കേണ്ട ടൈമാണ്. സോ ഞാൻ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആ ഒരു ലക്കി വിന്നർ ഈസ് യെസ് സോണിയാണ്. ആ ഒരു ലക്കി വിന്നർ അവസാനമായിട്ട് മെസ്സേജ് അയച്ച സോണിയാണ് ആ ഒരു ലക്കി വിന്നർ. സോ കൺഗ്രാറ്റ് സോണിയ. ആൻഡ് സോണിയെ കാത്തിരിക്കുന്നത് കൊട്ടാരക്കര ജെ മാർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് നൽകുന്ന ഒരു അടിപൊളി തകർപ്പൻ സമ്മാനമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സോണിയെ ഓഫീസിൽ നിന്നും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അപ്പോൾ എന്തായാലും നമ്മുടെ കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തൊരു ആരും തന്നെ വിഷമിക്കേണ്ട. ഇനി മൺഡേ കൃത്യം 12 മണിക്ക് നിങ്ങൾക്ക് വീണ്ടും കാസറ്റ് കഫേയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ കുറച്ച് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് പലയിടത്തും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും സേഫായിട്ടിരിക്കുക. എസ്പെഷ്യലി ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ കെയർഫുൾ ആയിട്ട് തന്നെ വണ്ടി ഓടിക്കുക കേട്ടോ. സോ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി. ഏതായാലും എനിക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. എനിവേ, യു ആർ ലിസണിംഗ് ആസ്ട്രോ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കോലമണ്ണിലുള്ളപ്പോൾ
2: JM ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
3: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ് കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
6: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
5: ഏവർക്കും സ്വാഗതം.
6: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സായാഹ്നങ്ങളിലെ ശൂന്യതയെക്കുറിച്ച് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാറ്റിലൊരു കരിയില കൊഴിഞ്ഞു വീണ് ദിശ തെറ്റി അങ്ങനെ പറന്ന് നടക്കുമ്പോൾ ആ മരച്ചുവട്ടിലൂടെ തുടക്കത്തിൽ നടന്നു പോകുന്ന ഒരാളും ഓർക്കാറില്ല ഇന്നലകളിൽ കൊടും വെയിലിൽ തനിക്കത് കുളിർമയുള്ള തണലായിരുന്നുവെന്ന്. ഇതുപോലെ തന്നെയാണ് ചില മനുഷ്യരുടെ ജീവിതങ്ങളും. സ്വന്തം യൗവനവും ആരോഗ്യവും ചോരയും നീരും ഒരു കുടുംബത്തിനു വേണ്ടി താൻ ജീവനതുല്യം സ്നേഹിച്ച മക്കൾക്കും ഉറ്റവർക്കും വേണ്ടി ഒരുക്കി തീർത്തതിനു ശേഷം ഒരു നാൾ തികച്ചും അപ്രതീക്ഷിതമായ വഴിയരികിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ചില ജന്മങ്ങൾ. പകൽ വെളിച്ചം മങ്ങി ഇരുട്ടു വീഴുമ്പോൾ ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ, വിശപ്പടക്കാൻ ആര് ഒരു പിടി അന്നം തരുമെന്നറിയാതെ നഗരങ്ങളിലെ തണുത്ത നടപ്പാതകളിലും ബസ് സ്റ്റാൻഡുകളിലും കടത്തിണ്ണകളിലും ചുരുണ്ടുകൂടുന്നവർ, അവരുടെ ചുളിവുവീണ മുഖത്തെ നിസ്സഹായതയ്ക്ക് ഒരു വലിയ കടലിനേക്കാൾ ആഴമുണ്ട്. വിറയ്ക്കുന്ന കൈകളോടെ ഓർമ്മകൾ പോലും പതിയെ മാഞ്ഞു തുടങ്ങിയ മനസ്സുമായി അവരങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ വല്ലാത്തൊരു തിരക്കിലായിരിക്കും. അവരെ തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ലാത്തത്ര തിരക്കിൽ. എന്നാൽ ഈ വാർദ്ധക്യത്തിന്റെ ഏകാന്തത അനുഭവിക്കുന്നവർ മാത്രമല്ല ഈ ലോകത്തുള്ളത്. ജനിച്ചു വീണപ്പോൾ തന്നെ താരാട്ടുപാടാൻ ഒരമ്മയില്ലാതെ, നെഞ്ചോട് ചേർക്കാൻ ഒരച്ഛനില്ലാതെ ഈ വലിയ ലോകത്ത് തീർത്തും ഒറ്റപ്പെട്ടു പോയ ചില കുരുന്നു ജന്മങ്ങളുണ്ട്. ഒരു നേരത്തെ സ്നേഹത്തിനായിട്ടോ ഒരു തലോടലിനായോ കൊതിക്കുന്ന വാത്സല്യം ഇന്നെന്നറിയാതെ വളരുന്ന ആ പെൺകുഞ്ഞുങ്ങളുടെ കണ്ണിലെ ശൂന്യത നമ്മെ വല്ലാതെ നോവിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്വന്തം മനസ്സിന്റെ താളം എവിടെയോ കൈമോശം വന്ന് താൻ ആരാണെന്ന് പോലും ഓർത്തെടുക്കാൻ കഴിയാതെ തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിയുന്ന മറ്റു ചിലരുമുണ്ട്. ചുറ്റുമുള്ള ലോകം അവരെ നോക്കി ചിരിക്കുകയോ ഭ്രാന്തരെന്ന് മുദ്രകുത്തി അകറ്റി നിർത്തുകയോ ചെയ്യുമ്പോൾ ആ മനസ്സിലെ ഇരുട്ടിനെ ഒന്ന് മായ്ക്കാൻ, സ്നേഹത്തോടെയൊന്ന് ചേർത്ത് പിടിക്കാൻ, ആശ്വസിപ്പിക്കാൻ ആരുമുണ്ടാകില്ല. മഴ നനഞ്ഞും വെയിലേറ്റും സ്വന്തം പേര് പോലും മറന്നവർ, ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, സ്നേഹിക്കാൻ ആരുമില്ലാത്ത കുഞ്ഞുങ്ങൾ, ഈ വലിയ ഭൂമിയിൽ ഇനി എന്ത് എന്ന വലിയൊരു ചോദ്യം മാത്രമായി ഇരുളിലേക്ക് നോക്കി അവർ അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ അവർക്കായി കാരുണ്യത്തിന്റെ ഒരു വെളിച്ചം തെളിയുന്നുണ്ട്. എവിടെയോ നഷ്ടപ്പെട്ടു പോയെന്ന് അവർ കരുതിയ മനുഷ്യത്വം ഒരു തണുത്ത കാറ്റുപോലെ അവരെ തലോടാൻ എത്തുന്നുണ്ട്. നിരാശയുടെയും കണ്ണുനീരിന്റെയും ആ വലിയ കടൽ താണ്ടുമ്പോൾ അവരെ നെഞ്ചോട് ചേർക്കാൻ ഒരു വലിയ വീടുണ്ട്. എല്ലാവർക്കും തണലേകുന്ന സ്നേഹത്തിന്റെയും കരുതലിന്റെയും ആശ്രയത്തിന്റെയും കൂടാരമാണ് ആശ്രയ സങ്കേതം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സങ്കേതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ സംഗീതത്തിന്റെ പടി കടന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ സങ്കടങ്ങളുടെ ഇരുട്ടുമാറി പ്രതീക്ഷയുടെ പൊൻവെളിച്ചം നിറയ്ക്കുന്ന ഇടമുണ്ട്. അതാണ് ആശ്രയ ശിശുഭവൻ. ഈ വലിയ ലോകത്ത് അനാഥരായി പോയ 18 വയസ്സുവരെയുള്ള പെൺകുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വത്തിന്റെ ചിറകുകൾ നൽകുന്ന ഒരു വലിയ സ്നേഹക്കൂട്. ജന്മം നൽകിയവർ ആരാണെന്നോ സ്നേഹിക്കാൻ സ്വന്തമായി ആരെങ്കിലും ഉണ്ടോ എന്നറിയാതെ ആ കുരുന്നുകൾക്ക് നഷ്ടപ്പെട്ടു പോയ ബാല്യവും കൗമാരവും തിരികെ നൽകുന്നത് ഈ ശിശുഭവനാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മെ വരവേൽക്കുന്നത് കാപ്പിട്ടിമില്ലാത്ത കുറെ കുഞ്ഞുചിരികളാണ്. ഓരോ പ്രഭാതത്തിലും അവരെ സ്നേഹത്തോടെ തലോടി ഉണർത്തി കുളിപ്പിച്ച് മുടി പിന്നിക്കെട്ടി നെറ്റിയിലൊരു പൊട്ടും തൊട്ട് സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ ഇവിടെ ഒട്ടേറെ പ്രവർത്തകരുണ്ട്. കേവലം ഒരു ജോലിയായിട്ടല്ല അവരിത് ചെയ്യുന്നത്, മറിച്ച് സ്വന്തം ചോരയിലുണ്ടായ കുഞ്ഞുങ്ങളെ പോലെ ഈ അനാഥ ബാല്യങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന അമ്മമാരും അച്ഛന്മാരും തന്നെയാണ് ആ പ്രവർത്തകർ ഓരോരുത്തരും.
2: എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം?
3: ഞാൻ ആക്ച്വലി MSW ആയിരുന്നു എടുത്തത്. എന്തുകൊണ്ടോ എനിക്ക് പ്ലസ് ടു തൊട്ടേ ആ ഒരു ഫീൽഡിനോട് താല്പര്യം ഉണ്ടായിരുന്നു. ചൈൽഡ് സെറ്റിങ്ങിനോടായിരുന്നു എനിക്ക് താല്പര്യം കൂടുതൽ. അപ്പൊ MSW ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ ആയിരുന്നു ഞാൻ എടുത്തത്. പിന്നെ വർക്ക് ചെയ്ത് കൂടുതലും ഈ ചൈൽഡ് സെറ്റിംഗ് തന്നെയാണ്. ഒരു 12 വർഷത്തോളമായിട്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഇന്റർവ്യൂവിന് വരുന്നതിന് മുന്നേ തന്നെ ആശ്രയനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ജോസാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതുപോലെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനൊരു 8 സ്ഥാപനത്തിലോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരുപാട് വ്യത്യാസമായിട്ട് എനിക്ക് സമരം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ജോസാറാണെങ്കിലും ജോസാറിന്റെ വൈഫ് മിനിയാൻഡി ആണെങ്കിലും കുട്ടികളോടാണെങ്കിലും അപ്പുറത്തെ സെക്ഷൻ ഇൻമേറ്റ്സിനോടൊക്കെ ആണെങ്കിലും വളരെ നല്ല അടുപ്പമാണ്. കുട്ടികളോടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പൊ അവര് മിനിയാൻഡി ആണെങ്കിലും ദിവസവും ശിശുവിനൊക്കെ വരാറുണ്ട്. അവര് സ്വന്തം കുട്ടികളെ പോലെ തന്നെയാണ് ഈ കുട്ടികളെ കാണുന്നത്. അപ്പൊ വേറൊരു സ്ഥാപനത്തിൽ ഞാനങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ നമുക്കൊരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പൊ നമ്മുടെ ഒരു ഫാമിലി എന്നേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്യത്തുള്ളൂ. അത് മറ്റൊരു സ്ഥാപനത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. ജോസാറാണേലും അതിലെ കുട്ടികളോടാണേലും അന്ധവിശ്വാസികളോടൊക്കെ ആണേലും ഭയങ്കര സ്നേഹമാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും, വിദ്യാഭ്യാസം ആണെങ്കിലും അവരുടെ വസ്ത്രം, ഇപ്പൊ എന്തെങ്കിലും അസുഖം വന്നാലും ട്രീറ്റ്മെന്റ് തുടങ്ങിയ എല്ലാ കാര്യത്തിലും വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. മിനിയാൻഡി അതുപോലെ തന്നെ, രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്.
1: അറിവിന്റെ വെളിച്ചം ഈ കുഞ്ഞുങ്ങൾക്കൊരിക്കലും നിഷേധിക്കപ്പെടരുത് എന്ന നിർബന്ധം ആശ്രയ സംഗീതത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച വിദ്യാഭ്യാസമാണ് അവർക്ക് നൽകി വരുന്നത്. പുസ്തകത്താളുകളിലെ അക്ഷരങ്ങൾക്കപ്പുറം അവരുടെ ഉള്ളിലെ സർഗവാസനകളെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും ഇവിടെ പ്രത്യേകം ശ്രദ്ധ നൽകുന്നുണ്ട്. ചിലർ ചിലങ്ക കെട്ടി നൃത്തം ചെയ്യുമ്പോൾ മറ്റു ചിലർ സംഗീതത്തിന്റെ സപ്തസ്വരങ്ങൾ പാടിപ്പഠിക്കുന്നു. വേറെ ചിലർ തങ്ങളുടെ കുഞ്ഞു മനസ്സിലെ സ്വപ്നങ്ങളെ ക്യാൻവാസിലേക്ക് വർണ്ണങ്ങളായി പകർത്തിവെക്കുന്നു. കളിച്ചിരികൾ നിറഞ്ഞ വൈകുന്നേരങ്ങളിൽ ആ വലിയ മുറ്റത്ത് ഓടി നടക്കുന്നവരെ കാണുമ്പോൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച അതായി എഴുതി വെക്കാൻ തോന്നും. അനാഥത്വത്തിന്റെ ഭയപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്നകന്ന് നാളെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങൾ കാണാൻ അവരെ പ്രാപ്തരാക്കുന്ന മാനസികമായ പിന്തുണയും ജീവിത നൈപുണ്യ പരിശീലനങ്ങളും ഇവിടെ നൽകുന്നുണ്ട്. സുരക്ഷിതമല്ലാത്ത ഒരു സമൂഹത്തിൽ നിന്ന് പെൺകുട്ടികൾക്ക് യാതൊരു ഭയവുമില്ലാതെ വളരാൻ കഴിയുന്ന ഒരിടം. രാത്രികളിൽ ഉറങ്ങാൻ നേരം അവർക്ക് താരാട്ടു പാടാനും കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങൾ കേൾക്കാനും തെറ്റുകൾ തിരുത്തി നേർവഴിയിലൂടെ നടത്താനും ആ സ്നേഹഭവനത്തിൽ എപ്പോഴും ആളുകളുണ്ട്. 18 വയസ്സ് തികയുമ്പോഴും ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള, സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പുള്ള, ആത്മവിശ്വാസമുള്ള കരുത്തുറ്റ പെൺകുട്ടികളായി അവരെ മാറ്റിയെടുക്കാൻ ആ മഹത്തായ പ്രവർത്തനത്തിന് സമാനമായി മറ്റെന്താണ് ഉള്ളത്? സ്വന്തം വീട്ടിലെ സുരക്ഷിതത്വത്തിനേക്കാൾ വലിയ കരുതൽ നൽകി അനാഥത്വത്തിന്റെ കണ്ണുനീർത്തുള്ളികൾ താഴെ വീഴാതെ കാക്കുന്ന ആശ്രയ ശിശുഭവൻ അക്ഷരാർത്ഥത്തിൽ ഈ ഭൂമിയിലെ ഒരു സ്വർഗ വീട് തന്നെയാണ്. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
4: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: വന്നപ്പോൾ, ഓർമ്മകൾക്ക് മങ്ങലേറ്റപ്പോൾ, സ്വന്തം വീടുകളിൽ അവർക്കൊരു ഇടമില്ലാതായി, എവിടെയോ ഉപേക്ഷിക്കപ്പെട്ട ആ വലിയ ഹൃദയങ്ങൾക്ക് താങ്ങായി തണലായി മാറുകയാണ് ആശ്രയ വയോജന കേന്ദ്രം. ഇവിടെ അവർക്ക് ലഭിക്കുന്നത് വലിയൊരു കുടുംബത്തെയാണ്. ഒരേ സങ്കടങ്ങൾ മനസ്സിലിട്ട് നേരുന്ന, എന്നാൽ പരസ്പരം താങ്ങായി മാറുന്ന ഒട്ടേറെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരുമാണ് ഇവിടെയുള്ളത്. സമയത്തിന് നൽകുന്ന മരുന്നും ഭക്ഷണവും മാത്രമല്ല ഇവിടത്തെ പ്രത്യേകത. അതിനേക്കാളൊക്കെ ഉപരിയായി ആ വാർദ്ധക്യം കൊതിക്കുന്ന കുറച്ച് സ്നേഹമുണ്ട്, കാരുണ്യമുണ്ട്. ആ സ്നേഹം നൽകാൻ സ്വന്തം മക്കളെക്കാൾ കരുതലോടുകൂടി അവരെ പരിപാലിക്കാൻ ഒരുപാട് സുമനസ്സുകൾ ഇവിടെ രാവും പകലും സജീവമാണ്. വിറയ്ക്കുന്ന ആ കൈകളിൽ പിടിച്ചു നടക്കാൻ സഹായിക്കുമ്പോഴും സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കോരിക്കൊടുക്കുമ്പോഴും അവരുടെ പഴയകാല കഥകൾ കേൾക്കാൻ ക്ഷമയോടെ കാത്തു നിൽക്കുമ്പോഴും ആ ചുളിവ് വീണ മുഖങ്ങളിൽ വിരിയുന്ന ഒരു പുഞ്ചിരിയുണ്ട്. ഒരു പക്ഷെ 1000 പൂർണ്ണചന്ദ്രന്മാർ ഒന്നുദിച്ചാലും ആ ചിരിയുടെ അത്രയും ശോഭയുണ്ടാവില്ല.
1: മൊത്തത്തിൽ ഇഷ്ടമായി ആശ്രയ സംഗീതം അല്ലേ?
2: മൊത്തത്തിൽ ആശ്രയ സംഗീതം ഇഷ്ടമായി, സന്തോഷമായിട്ട് പോകുന്നു. ആറും എന്റെ മിനിമോളും അവർക്ക് ദൈവം 100 ആയുസ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
1: ഇവിടെ MSW കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്തൊക്കെ പരിപാടികളാണ് മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യാറുള്ളത്?
2: അവര് മേളിലെ അവർ കൂടുതലും പരിപാടികളൊക്കെ ചെയ്യുന്നതേ, പിന്നെ പ്രാർത്ഥനാകാലിക ഗ്രൂപ്പ് നടത്തിയൊക്കെ ചെയ്യും. മേളിൽ അവരോരോ പരിപാടികളൊക്കെ നടത്തുന്ന പറയുന്ന കേട്ടോ. ഞാൻ മേളിൽ കണ്ടിക്ക് എന്റെ കാലിൽ രണ്ടും തേഞ്ഞ് വിണ്ടിച്ചിരിഞ്ഞ് അകലിച്ചിരിക്കുവാ, ഞാൻ സ്റ്റെപ്പ് കയറത്തില്ല. അപ്പൊ എനിക്ക് അവിടുത്തെ അവിടെ കിടക്കുന്നവരെ ഇങ്ങനെ ഇറങ്ങി വരുന്നവരെ അറിയാവുന്നല്ലാണ്ട് അവിടുത്തെ ഒരു വിവരവും അറിയത്തില്ല. പൈസ 76 മക്കളെ. ഇനിയിപ്പോ നമ്മള് പഴയതുപോലൊക്കെ പറ്റുമോ? ഒരു കുറവും ഇല്ല, ഒരു ഒന്നിനും ഒരു കുറവും ഇല്ല.
1: സന്തോഷമായിട്ടാണ് ജോസ് സാർ എല്ലാവരെയും നോക്കുന്നത്.
2: സന്തോഷ സാർ എല്ലാവരെയും സന്തോഷമായിട്ടാണ് നോക്കുന്നത്. മിനിമോളും അതുപോലെ ആയിട്ടാണ് നോക്കുന്നത്.
0: വാർദ്ധക്യത്തിന്റെ എല്ലാ അവശതകളെയും ഒറ്റപ്പെടലിനെയും സ്നേഹം കൊണ്ട് തോൽപ്പിക്കുന്ന ഇടമാണ് ആശ്രയ വയോജന കേന്ദ്രം. സന്ധ്യാസമയങ്ങളിൽ ഒത്തുചേർന്നുള്ള നാമജപങ്ങളിലും പരസ്പരം പങ്കുവയ്ക്കുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളിലും അവരവരുടെ പഴയ സങ്കടങ്ങളെല്ലാം പതുക്കെ മറക്കുകയാണ്. അനാഥത്വത്തിന്റെ കുപ്പുതൊട്ടിയിൽ നിന്നും അവരെ ചേർത്തു പിടിച്ച് മരണത്തിന്റെ തണുപ്പ് വീഴുന്നതുവരെ അഭിമാനത്തോടെ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ ഒരുപാട് സ്നേഹം അനുഭവിച്ച് ജീവിച്ചു തീർക്കാൻ ഈ വയോജന കേന്ദ്രം അവർക്കൊരുക്കിയ സ്വർഗ വീടാണ്. കണ്ണീരിനു പകരം കാരുണ്യം പൂക്കുന്ന സ്നേഹത്തിന്റെ ഒരു പുണ്യഭൂമി.

0: അമ്മയ്ക്കൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ബിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
2: ബിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മാസ്കുകളില്ലാതെ, ഭയമില്ലാതെ നല്ല ശുദ്ധമായി ശ്വസിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെയില്ല. നമ്മുടെ കുടുംബത്തോടൊപ്പം ഒത്തിരി കാലം സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നല്ല ആരോഗ്യമാണ്. സ്വന്തം ശരീരത്തെയും ശ്വാസത്തെയും നെഞ്ചോട് ചേർക്കാം. ഇന്ന് ഓഗസ്റ്റ് 1, വേൾഡ് ലങ് ക്യാൻസർ ഡേ.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാർദ്ധക്യത്തിന്റെ അവശതകൾക്കപ്പുറം സ്വന്തം മനസ്സിന്റെ ഇരുണ്ട അറകളിൽ എവിടെയോ വഴിതെറ്റുപോയ മറ്റൊരു കൂട്ടർ കൂടിയുണ്ട് ആശ്രയ സങ്കേതത്തിൽ. താൻ ആരാണെന്നോ ജനിച്ച നാട് ഏതാണെന്നോ ഓർത്തെടുക്കാൻ കഴിയാതെ ഓർമ്മകളുടെ നൂൽ പൊട്ടിപ്പോയവർ, തെരുവുകളിൽ വിഷം നലയുമ്പോൾ സമൂഹം ഭ്രാന്തരെന്ന് മുദ്രകുത്തി കല്ലെറിഞ്ഞോടിച്ചവരെ മാറോട് ചേർത്ത് സ്നേഹത്തിന്റെ കുളിർമയാകുകയാണ് ആശ്രയ സങ്കേതം.
2: എല്ലാരും നോക്കും, സാറുമാരും അത് തന്നെ, സാറും എല്ലാവരും അത് തന്നെ, നല്ലപോലെ ഞങ്ങളിത് കാണുന്നതും നോക്കുന്നതും തരുന്നതും എല്ലാം. എനിക്ക് വേറെ ബുദ്ധിമുട്ട് ഇപ്പൊ ഒന്നുമില്ല. നമ്മളെ എനിക്ക് മക്കൾ 6 പേരുണ്ട്, 3 ആണുണ്ട്, 3 പെണ്ണുണ്ട്. എനിക്ക് ഉള്ള മുതലെല്ലാം എഴുതി അവർക്ക് കൊടുത്ത് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോ എന്റെ പേര് ഒന്നും ഇട്ടില്ല. അപ്പൊ എല്ലാരും പറഞ്ഞു എന്റെ പേര് 5 സെന്റെങ്കിലും കിടന്നോട്ടെ, അത് ഇട്ടേരെ, അല്ലെങ്കിൽ ഒരു സമയത്ത് ഒരു വിഷമം ഉണ്ടാവും. ഞാൻ പറഞ്ഞു വേണ്ട, മക്കൊക്കെ വലിയ കൊടുക്കുന്നത്, എനിക്ക് ഒരു വിഷമം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തത്. എല്ലാവരവരുടെ കയ്യിലായപ്പോ പിന്നെ അവർക്ക് എന്നെ കണ്ടുകൂടാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഇനി എന്താ ചെയ്യുന്നത്, എനിക്ക് ചാവാമയ്യ, ഒന്ന് ആത്മഹത്യ ഒന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനത് ചെയ്യത്തൂല്ല. അത് ദൈവം പോലും വെറുക്കുന്ന ഒരു കാര്യമാണ് മനസ്സിൽ വിചാരിച്ചു. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു കടയുടെ അവിടെ ഒത്തിരി പേരിരിക്കുന്നല്ലോ. ഞാൻ ചോദിച്ചു, ഈ ആശ്രയെന്ന് പറയുന്നത് എതിലെയാ കയറിപ്പോന്നെ? മച്ചി, ഈ വഴി കൂടെ കയറിപ്പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ആ കൊച്ച് എന്നെ കൊണ്ടുവന്ന് ഉടങ്ങാണ്ട് ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴിയിലൂടെ കൊണ്ടുവന്ന് കാണിച്ചില്ല ആ കെട്ടിടം സാറിൻ്റെയാ. ഞാനൊന്ന് ഇറങ്ങി പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അമ്മ പൊയ്ക്കോ, ഞാൻ ഇവിടെ നിൽക്കാന്നും പറഞ്ഞു. ആ കൊച്ചവിടെ നോക്കിയിരുന്നു. അങ്ങനെ ഞാൻ ഇനി കയറി വന്നിട്ട് ഇവിടെ ഉള്ളവരെന്നെ സ്വീകരിച്ചു പോണേ.
1: മരുന്നിനൊപ്പം ആത്മാർത്ഥമായ സാന്ത്വനവും നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇവിടെ ശ്രമിക്കുന്നു. അവരെ മനുഷ്യരായി കണ്ട് അവരുടെ മുറിവുകളിൽ തലോടാൻ ഇവിടെ ആളുകളുണ്ട്. ഏകദേശം 2000 വരുന്ന ഈ വലിയ കുടുംബത്തെ അനാഥരായ കുഞ്ഞുങ്ങളെയും വാർദ്ധക്യം തളർത്തിയവരെയും മാനസിക നില തെറ്റിയവരെയും എല്ലാം ഒരേപോലെ നെഞ്ചോട് ചേർക്കുന്നത് ഒരു കൂട്ടം സമർപ്പിതരായ മനുഷ്യരുടെ വലിയ അധ്വാനമാണ്. വെളുത്ത വസ്ത്രമണിഞ്ഞ ഭൂമിയിലെ മാലാഖമാരെ പോലെ രാവും പകലും ഇവർക്കായി ഓടി നടക്കുന്ന നഴ്സുമാർ, വിസർജ്യങ്ങൾ കോരിക്കളയാനോ അഴുക്കു പുരണ്ട ശരീരങ്ങൾ വൃത്തിയാക്കാനോ അവർക്കൊരു മടിയുമില്ല. പകരം സ്വന്തം ചോരയിലുള്ളവരെ നോക്കുന്ന അത്രയും കരുതലാണ് ആ കൈകളിൽ. അവരോടൊപ്പം സമൂഹത്തോടുള്ള തങ്ങളുടെ കടമ തിരിച്ചറിഞ്ഞ് സേവനത്തിന്റെ പാതയിലേക്ക് ഇറങ്ങിത്തിരിച്ച MSW വിദ്യാർത്ഥികളും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ഈ സ്നേഹഭവനത്തിന്റെ ജീവനാഡിയാണ്. പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ച സിദ്ധാന്തങ്ങൾക്കപ്പുറം മനുഷ്യ സ്നേഹത്തിന്റെ പച്ചയായ പാഠങ്ങൾ അവരിവിടെ ജീവിച്ചു കാണിക്കുകയാണ്. ഇവരുടെയെല്ലാം വറ്റാത്ത ക്ഷമയും കരുണയുമാണ് ആശ്രയ സങ്കേതത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു സ്വർഗമാക്കി മാറ്റുന്നത്. മനുഷ്യൻ മനുഷ്യനെ മറക്കുന്ന സ്വാർത്ഥത മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ പുതിയ കാലത്ത് ആശ്രയ സങ്കേതം നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. അനാഥത്വത്തിന്റെ ഇരുളിൽ കഴിയുന്നവർക്കും ഈ ഭൂമിയിൽ ഇനിയും സ്നേഹവും കരുണയും അവശേഷിക്കുന്നുണ്ടെന്ന വലിയ പ്രതീക്ഷയുടെ ഓർമ്മപ്പെടുത്തൽ. സാന്ത്വനത്തിന്റെ അധ്യായം അവസാനിക്കുന്നില്ല, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആരുകസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
1: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേച്ചി, അറിഞ്ഞില്ലേ നമ്മളെ റേഡിയോയിൽ എടുത്തുന്ന്?
2: റേഡിയോ ഇല്ല,
1: അതേനെ പെണ്ണരങ്ങുമായിട്ട് ആശ്രയ FM 90 എത്തി. വേഗം റെഡി ആയിക്കോ,
2: ഇത് നമ്മള് പൊളിക്കും.
3: വീട്ടമ്മമാർക്കൊരു കൂട്ടുകാരി. കുടുംബശ്രീ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു ആശ്രയ FM 90 പെണ്ണരങ്ങ്. എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൊപ്പം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

Hey, what language is this? What are you talking about, man?

0: ഒപ്പം
1: പെണ്ണരങ്ങിലേക്ക് വാം വെൽക്കം. നവമി കുടുംബശ്രീയോടൊപ്പമാണ് നമ്മൾ എന്നുള്ളത് കൊട്ടാരക്കര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു കുടുംബശ്രീയാണ്. ഇവരുടെ തുടക്കത്തിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഒരു ഇൻട്രോയുടെ ഒന്നും ആവശ്യമില്ല. നമ്മളിങ്ങനെ ഓരോ വ്യക്തികളെയും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഞാൻ മൈക്കുമായിട്ട് പോകുമ്പോൾ വളരെ നല്ല വ്യത്യസ്തത എനിക്ക് തോന്നുന്നുണ്ട്. സംസാരത്തിലാണെന്നുണ്ടെങ്കിലും അവർ പറയുന്ന സ്റ്റോറിയിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറെ പേര് വലിയ പ്രതീക്ഷയോട് കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ പ്രതീക്ഷ തെറ്റിക്കാതെ നമുക്ക് ഇന്നത്തെ പെണ്ണരങ്ങ് ആരംഭിക്കാം.
2: ഇനി എന്തായാലും നവമി കുടുംബശ്രീയിൽ നമ്മൾ തിരികെ എത്തുമ്പോഴേ പെണ്ണരങ്ങിലെ ഇനി ഞാൻ പരിചയപ്പെടുന്നത് സെലക്റ്റീവ് ആയിട്ടുള്ള രണ്ടുപേരെയാണ്. സാധാരണ ഞാനൊരു അവർ ഇരിക്കുന്ന ഒരു ഓർഡറിനൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ടു പോകാറുണ്ട്, പേരും സ്ഥലവും ഒക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ കുറച്ച് യങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ കൂടുതൽ സംസാരിക്കുന്നതും കൂടുതൽ എനർജിയോട് കൂടി ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനല്ല. നവമി കുടുംബശ്രീയിൽ ഈ ഇരിക്കുന്ന രണ്ടംഗങ്ങളാണ് ഏറ്റവും നന്നായിട്ട് ആക്റ്റീവായിട്ട് സംസാരിക്കാനൊക്കെ പോണേന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല ചിരിയുണ്ട് രണ്ടുപേർക്കും. അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ പോകുന്നത് സീനിയർ ആയിട്ടുള്ള രണ്ടുപേരെയാണ്. കുസൃതി കുട്ടികളിരുന്ന് വർത്താനം പറയും പോലെ ഞാനും ഇവിടെ പ്രോഗ്രാം എടുത്തോണ്ടിരുന്നപ്പോ അവരിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെന്താണ്?
3: വിജയമ്മ.
2: വിജയം ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പേരാട്ടോ. എല്ലാ കുടുംബശ്രീയിൽ പോകുമ്പോഴും ഒരു വിജയമ്മ ഇവിടെ കാണും. ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുന്നതും പാട്ടുപാടുന്നതും ഒക്കെ ആ വിജയമ്മ തന്നെയായിരിക്കും. ഈ വിജയമ്മ എങ്ങനെയാണോ അങ്ങനെയാണോ ഈ വിജയമ്മ?
3: പാട്ടൊന്നുമില്ല.
2: പാട്ടൊന്നുമില്ല. ശരി, വീട് എവിടെയാണ്? ശരിക്കും വിവാഹം ചെയ്ത് ഈ നാട്ടിൽ വന്നയാളോ അതോ ഈ നാട് ഇവിടെ തന്നെയായിരുന്നോ ജനിച്ചതും വളർന്നതും?
3: ഞാൻ ജനിച്ചതും വളർന്നതും തലച്ചറ നാട്, കൊണ്ടുപോയത് വെളിയത്ത്. ഞങ്ങളിപ്പോ വസ്തു മേടിച്ച് താമസിക്കുന്ന ഇവിടെ.
2: അപ്പൊ മൂന്ന് നാട്ടിൽ നിന്ന് ആ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ട് വസ്തു മേടിച്ച് മാറാനായിട്ടുള്ള കാര്യം, അത് ഒത്തിരി വർഷമായി ഇങ്ങോട്ട് വന്നിട്ട്?
3: ഇവിടെ വന്നിട്ട് 5 വർഷമായി.
2: 5 വർഷം? 5 വർഷം ആവുന്നോളൂന്ന് വേണമെങ്കിൽ പറയാം. അത് ബാക്കി സ്ഥലങ്ങളിൽ താമസിച്ചു വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കുറവാണ് 5 വർഷം. എങ്ങനെയുണ്ട് 5 വർഷം ഇവിടെ താമസിച്ചിട്ട്? ഇഷ്ടം ഇവിടെ തന്നെയാണോ? അതേ പഴയ നാടാണോ? ഇവിടെ തന്നെ. എന്ത് പറ്റി ഇങ്ങോട്ട് ഒന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരാനായിട്ടുള്ള കാരണം?
3: വരണമെന്ന് എനിക്ക് തോന്നി, അങ്ങനെ വന്നു.
2: ഈ കുടുംബശ്രീയിൽ ജോയിൻ ചെയ്തിട്ട്
3: ഒരു മാസമായതേ ഉള്ളൂ.
4: നമ്മുടെ കുടുംബശ്രീയില് രണ്ടുപേര് പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി അവർക്ക് പകരമായിട്ട് മൂന്ന് പേരെ എടുത്തു. അങ്ങനെയുള്ളതാണ് ഈ വിജയമ്മ ചേച്ചി, അമ്മിണി ചേച്ചി, രമണി ചേച്ചിയൊക്കെ.
2: അങ്ങനെ മൂന്ന് പേരെ നിങ്ങൾ അപ്പോഴേ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവരിങ്ങോട്ട് വരണോന്ന് പറഞ്ഞു, രണ്ടുപേര് പോയി ചേച്ചി, ചേച്ചി ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പകരത്തിന് വരാനുള്ള ഒരാളല്ല ഞാൻ എന്ന് പറഞ്ഞ് വരൂല എന്ന് വല്ലതും പറഞ്ഞു?
3: പറഞ്ഞില്ല.
2: ശരിക്കും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഈ 5 വർഷം കൊട്ടാരക്കര വന്ന് താമസിച്ചിട്ട് അതുവരെയും വേറൊരു കുടുംബശ്രീയിൽ എന്താ പോവാത്തെ?
3: എനിക്ക് വെളിയത്തുണ്ടായിരുന്നു.
2: ഇവിടെ വന്നതിന് ശേഷം പോയില്ല?
3: പോയില്ല. പിന്നെ അവിടെ നമ്മളെല്ലാം കളഞ്ഞു അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്നപ്പം പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് എല്ലാം എഴുതിയൊക്കെ കൊടുത്തിട്ട് ഇനി പോരുന്നേ.
2: സന്തോഷമായിട്ട് ഈ കുടുംബശ്രീയോടൊപ്പം പോവാണ്. ഈ ഒരു മാസത്തില് ഈ സ്കൂളിലൊക്കെ പുതിയ പിള്ളേർ വരുമ്പോ സീനിയർ ആയിട്ടുള്ള പിള്ളേർ ഓരോന്ന് ചോദിക്കുമല്ലോ, അല്ലെങ്കിൽ പറഞ്ഞു തരും ഇങ്ങനെയാണ് ഇവിടുത്തെ നിയമങ്ങൾ, ഇതാണ്, ഇതനുസരിക്കണം എന്നൊക്കെ പറയാം. അങ്ങനെ എവരുടെ ഭാഗത്ത് നിന്ന് ട്രെയിനിങ് ഒക്കെ കിട്ടി?
3: കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്.
2: അങ്ങനെ ആരാ ഏറ്റവും കൂടുതൽ ട്രെയിനിങ് തന്നെ?
3: ഞാനങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു.
2: ഈ സെക്രട്ടറി വരാറില്ല?
3: ഇല്ല, ഞാൻ കണ്ടിട്ടില്ല.
2: ഈ പ്രസിഡന്റ് എങ്ങനെയാണ്? ആള് ദേഷ്യത്തിലാണോ?
3: അപ്പൊ
2: ഇനി ഞാൻ വരും കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ആക്റ്റീവായിട്ട് സംസാരിക്കുന്ന വിജയമ്മ.
1: പെണ്ണരങ്കിൽ ഒരു ചെറിയ ബ്രേക്ക്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: 10th anniversary നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. August 1 to September 30 എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pardons, gold and diamonds. Manufacturers and wholesalers. Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Ketathu Sathyamanu. Assisia Medical College Hospital avadharippikkunnu the complete motherhood package. Pregnancyude aadya dinam muthal prasavam ulpade doctor parishodhanakal, rakta parishodhanakal, scanning adakkumulla sevanangalode normal delivery ku verum 22000 rupayum, cesarean 49000 rupayum mathram.
0: Assisia Medical College, Miyannur, Kollam.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തും കാല ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
3: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികൾ നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: പെണ്ണരംഗ് തുടരുകയാണ്. നവമി കുടുംബശ്രീയോടൊപ്പമാണ് നമ്മളുള്ളത്.
6: വിജയമേയരോടൊപ്പം തന്നെ ചേച്ചിയോടൊപ്പം ഇവിടെ ജോയിൻ ചെയ്ത മറ്റൊരു ചേച്ചിയാണ്. ഇവരെല്ലാവരും പകരക്കാരായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഒരു മാസം ആയിട്ടുള്ള വന്നിട്ട്. പേരെന്താണ്?
7: അമ്മിണി.
6: അമ്മിണി ചേച്ചിയുടെ വീട് ഇവിടെ തൊട്ടടുത്താണോ? ആരൊക്കെയുണ്ട് വീട്ടില്?
7: ഞാനും എന്റെ മൂത്ത മോളുകളും കെട്ടിച്ചു പുത്തൂര.
6: ഇങ്ങനെ മൈക്കിൽ സംസാരിക്കുമ്പോ പേടി തോന്നുന്നു? പേടിയുണ്ടോ? കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. നമ്മള് കുടുംബശ്രീയിൽ സംസാരിക്കും പോലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അങ്ങനല്ലേ? ഇപ്പൊ ഒരു മാസത്തിനിടയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഈ കുടുംബശ്രീ?
7: ഇഷ്ടപ്പെട്ടു.
6: ഇതിനകത്ത് കൂട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു എന്നൊക്കെ തോന്നലുണ്ടോ? എല്ലാരും നല്ല കൂട്ടാണോ? പണ്ട് ഏതെങ്കിലും കുടുംബശ്രീയിലുണ്ടായിരുന്നോ? ഞാൻ എന്ത് ചോദിച്ചാലും ഒറ്റ വാക്കിൽ മറുപടി പറയുന്ന ഒരാളാണ് കേട്ടോ അമ്മിണി ചേച്ചി. അപ്പൊ ഉണ്ടായിരുന്നു ഇല്ല എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. എന്തായാലും ബാക്കിയുള്ളവരെ കൂടി നമുക്ക് പരിചയപ്പെടാം. സ്റ്റേ ട്യൂൺ.

0: ഒപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരകര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
2: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ. 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ, നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: വെറും ഒരു സിംഗിൾ ക്ലിക്ക് കൊണ്ട് ലോകത്തിന്റെ ഏത് കോർണറിലേക്കും നമ്മളെ കണക്ട് ചെയ്യുന്ന ദ ഡിജിറ്റൽ മാജിക്. ഡിസ്റ്റൻസിനെ വെറും ഒരു നമ്പർ മാത്രമാക്കി മാറ്റിയ ദ സ്മാർട്ട് എറ. ഇന്ന് ഓഗസ്റ്റ് 1, വേൾഡ് വൈഡ് വെബ് ഡേ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോൾ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിൽ ഉള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: പെണ്ണരങ്ങ് തുടരുമ്പോൾ നവമി കുടുംബശ്രീയോടൊപ്പം ആണ്. നവമി കുടുംബശ്രീയിലെ ഓരോ വ്യക്തികളെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അടുത്തൊരാളെ പരിചയപ്പെടാം. പേരെന്താണ്?
6: അശ്വതി.
5: ഇവിടെ ഞാൻ വന്നപ്പോഴേ കേട്ട പേരിതാണ്. അശ്വതി എപ്പോ വരും, അശ്വതി വന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു ആരൊക്കെയും. എന്തായാലും അശ്വതി വന്നു. വന്നതിന് ശേഷം അശ്വതി ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്തത്. ഇവിടെ ഒരുപാട് കോൾ ഇങ്ങനെ അടിക്കടി വന്നോണ്ടിരിക്കുന്നു, അതൊക്കെ അറ്റൻഡ് ചെയ്യുന്നു. ബിസി പേഴ്സൺ ആണോ ഈ കുടുംബശ്രീയിൽ?
6: അപ്പൊ
5: എനിക്ക് തോന്നുന്നു ഇനി അറബി വല്ലതും വിളിക്കുന്നതാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പൊ ചേച്ചി നമസ്കാരം.
6: നമസ്കാരം.
5: പേര് അശ്വതി എന്നാണ്, ചോദിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അടുത്ത് തന്നെയാണോ?
6: അപ്പൊ
5: ഇവര് പറഞ്ഞ കേട്ടോ, ആള് വേറെ ലെവലാണ്, ഗൾഫിലായിരുന്നു, ലാൻഡ് ചെയ്തതേ ഉള്ളു. അപ്പൊ അതിൽ നിന്ന് തന്നെ ഞാൻ ചോദിക്കാം, പുറത്ത് ആരാ ഉള്ള? ഹസ്ബൻഡ് ആണോ?
6: ഞാനൊരു കുട്ടിയെ നോക്കാനാണ് പോയിരുന്നത്.
5: എത്ര നാള് നിന്നു അവിടെ?
6: ഇപ്പൊ ഒരു വർഷം.
5: ഇനിയിപ്പോ തിരിച്ചു പോകണമെന്നോ?
6: പോകുന്നുണ്ട്. ഒന്നര മാസം കഴിഞ്ഞിട്ട്.
5: വീട്ടിലാരൊക്കെയുള്ള?
6: ചേട്ടനും രണ്ടു കുട്ടികളും.
5: സന്തോഷമായിട്ടിരിക്കുന്നു?
6: സന്തോഷമായിരുന്നു.
5: അപ്പൊ ഈ ഒന്നര വർഷം പോയിട്ട് വീണ്ടും ഈ കുടുംബശ്രീയിലോട്ട് തിരിച്ചു വരുമ്പോ ഇവരൊക്കെ ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കോ?
6: ഞാൻ അവിടെ നിന്നപ്പോഴേ ഇവരുമായി കോൺടാക്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്.
5: ഓൺലൈനിലാണെന്നുണ്ടെങ്കിലും കുടുംബശ്രീ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ശരി, അങ്ങനെ ഈ ഗൾഫിൽ നിന്നിട്ട് ശരിക്കും അറബ് പഠിച്ചോ?
6: ഇല്ല.
5: അങ്ങനെ പറഞ്ഞില്ല. നിങ്ങൾ ഇതുവരെ ചോദിച്ചോ ഒരു അറബ് വാക്കെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്? ഒരു വാക്ക് പോലും ചേച്ചി പഠിച്ചില്ല എന്നുള്ളതാണ്.
6: ഞാൻ അവിടെ നിൽക്കുന്ന മലയാളീസിന്റെ വീട്ടിൽ, അതുകൊണ്ട് കുഴപ്പമില്ല.
5: ഒരു വാക്ക് പോലും പഠിച്ചില്ല? അത് വെറുതെ പറയുന്ന കേട്ടോ. ഒരു വാക്കെങ്കിലും ഒക്കെ ചിലപ്പോ പഠിച്ച് കാണും. ശരി, എന്തായാലും ഈ കുടുംബശ്രീയിൽ വന്നിട്ട് എന്താ ചേച്ചി അഭിപ്രായം? എന്താ ഈ കുടുംബശ്രീയെ പറ്റി?
6: നല്ലതാണ്. ഞാൻ ഇതിനകത്ത് കയറിയ ശേഷമാണ് എനിക്ക് ഫുഡിന്റേതായിട്ട് എല്ലാം ലൈസൻസും ഒക്കെ എടുത്ത് എല്ലാം ചെയ്ത് സംരംഭം തുടങ്ങാനും എല്ലാം പറ്റിയിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വേക്കൻസി വന്നിട്ട് ഞാൻ പോയിരുന്നു.
5: അപ്പൊ ആ സംരംഭത്തെ പറ്റി പറയേക്കട്ടെ, എന്താണ് സംരംഭം, അത് തുടങ്ങാൻ ഈ കുടുംബശ്രീ എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത് പറഞ്ഞോ?
6: അത് കുടുംബത്തിന്റേതായിട്ട് ലൈസൻസിന്റെ കാര്യത്തിനായാലും എല്ലാം ചെയ്യാനായിട്ടായാലും ഫുഡ് പ്രോഡക്റ്റിന്റെ എന്നാ ഉണ്ണിയ പലഹാരമായിരുന്നു, ഉണ്ണിയപ്പം, നെയ്യപ്പം, ഒരുപ്പ് സാധനങ്ങളെല്ലാം ഉണ്ടാക്കുമായിരുന്നു. അതിന്റെ എല്ലാം കുടുംബശ്രീ
7: ലോൺ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലാണ് ആദ്യമായിട്ട് സംരംഭം തുടങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്ത് പോയതാ.
5: സന്തോഷമായിട്ട് പോവാം. എല്ലാ കാര്യങ്ങൾക്കും കുടുംബശ്രീ ഒരു അടിത്തറ ആയിട്ടുണ്ട്. കുടുംബശ്രീ കൈവിടരുത്. പ്രത്യേകിച്ച് ഈ അടുത്തിരിക്കുന്ന ചേച്ചിമാരൊക്കെ, അവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്.
8: നവമി കുടുംബശ്രീക്കും നിങ്ങൾക്കും ഒരു ചെറിയ ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

போலே வானம் போ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Frozen foodukal thedi alayendathilla. Antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara. Air ticketum visayum ini mithamaya nirakkil. Campus Travels, Kottarakara. Contact 999-5873-115.
3: തിരികെത്താം നവമി കുടുംബശ്രീയോടൊപ്പം.
4: ഇനി പുതുതായിട്ട് വന്ന മറ്റൊരാളുണ്ട്, സാരിയിൽ വന്ന ഒരാളെ ഉള്ള ഇവിടെ അല്ല, രണ്ടുപേരുണ്ട് അല്ലേ. ചേച്ചി നമസ്കാരം.
5: നമസ്കാരം.
4: പേരെന്താണ്?
5: രമണി.
4: ചേച്ചിയുടെ വീട് ഇവിടെ തൊട്ടടുത്താണ്?
5: തൊട്ടടുത്താണ്.
4: അപ്പൊ രമണി ചേച്ചിയുടെ യഥാർത്ഥ നാട് എവിടെയായിരുന്നു?
5: കരിങ്ങന്നൂര്.
4: കരിങ്ങന്നൂര്. ഇവിടുന്ന് തോന്നെ ഉണ്ടോ? കരിങ്ങന്നൂര് കുറച്ചല്ലേ. എത്ര വർഷമായപ്പോ ഈ നാട്ടിലേക്ക് വന്നു?
5: 28.
4: എങ്ങനെയുണ്ട്?
5: നല്ല സ്ഥലമാണ്, ആൾക്കാരും എല്ലാരും ഇടപെടാനും ഒക്കെ നല്ല സ്ഥലം.
4: ഇനിയിപ്പോ വേറൊരു സ്ഥലത്തോട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവാൻ മനസ്സുണ്ടോ?
5: ഇല്ലില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ്.
4: അത്രയ്ക്ക് ഇഷ്ടമാണ്. അത്രയ്ക്ക് ആത്മബന്ധമായി കഴിഞ്ഞ നമ്മുടെ ഈ നാടും ഒക്കെ ആയിട്ടല്ലേ. ഈ കുടുംബശ്രീയിൽ വന്നിട്ട് എത്ര വർഷം?
5: ഒരു മാസമായി.
4: ശരിയാ, പുതുതായിട്ട് വന്ന ആളല്ലേ. അപ്പൊ ഒരു മാസം കൊണ്ട് പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചോ?
5: പഠിച്ചു.
4: എന്തൊക്കെയാ പഠിച്ചത്?
5: വന്ന് രണ്ടാഴ്ച പ്രത്യേകിച്ച് എന്താ, എല്ലാരുമായിട്ട് ഇടപെട്ട് പിന്നെ വേണുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, അത്രയൊക്കെ.
4: ഇന്ന് സാരി എടുത്തോണ്ട് വന്നത് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അറിഞ്ഞാണോ അത്? എല്ലാ ദിവസവും ഇങ്ങനെയാണോ?
5: അല്ല, ഇന്ന് സാരി കൊടുത്തോണ്ട് വന്നത് ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട്.
4: എന്തായാലും സന്തോഷം കേട്ടോ, നമുക്ക് വേണ്ടി ഒരാള് സമയമെടുത്ത് സാരിയൊക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ കുടുംബത്തിലെ ആളിനെ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ പരിചയപ്പെടുന്നത്, കാര്യം സമയം എടുത്ത് പരിചയപ്പെടാം കേട്ടോ. ചേച്ചി ഒരു 10-20 ബിസ്ക്കറ്റുമായിട്ട് ഇങ്ങനെ കാവലിരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോ അടുത്ത ലേറ്റ് ആയിട്ട് വന്ന ആർക്ക് വേണമെങ്കിലും എടുക്കാം. ലേറ്റ് ആയിട്ട് വന്ന അടുത്ത ഒരാളുണ്ട്, പേരെന്താണ്?
6: ആര്യ.
4: ആര്യ, ചേച്ചി വിളിക്കാനാണ് ഇവിടുന്ന് വാഹനമൊക്കെ പോയത് അല്ലേ. വാഹനമൊക്കെ പോയി റാലി ആയിട്ടൊക്കെയാണ് ആള് വന്നിട്ടുള്ളത്. എവിടെ വർക്ക് ചെയ്യുന്നത്?
6: സൂപ്പർമാർക്കറ്റിൽ.
4: ഈ കുടുംബശ്രീയിൽ ഇപ്പം
6: കുടുംബശ്രീയിൽ തുടങ്ങി വിട്ടിട്ടുണ്ട്.
4: 7 വർഷമായി. ആരാണ് ഏറ്റവും അടുത്ത സുഹൃത്താരാധന?
6: രമ്യ.
4: എന്തുകൊണ്ടാണ് ഇത്രയും പേര് ഇവിടെ ഇരുന്നിട്ട്, നോക്ക്, വീട്ടിൽ വന്നിട്ട് ബിസ്ക്കറ്റും ചായയും തന്ന ആളുണ്ട്, ഇത്രയും സ്നേഹം പ്രകടിപ്പിച്ച ഒരുപാട് പേര് ഇവിടെ ഇരുന്നിട്ട് എന്തുകൊണ്ട് രമ്യ ചേച്ചിയെ അടുത്ത സുഹൃത്താക്കി?
6: രമ്യ ചേച്ചിയെ കുടുംബശ്രീ വന്നിട്ടല്ല, എന്റെ കല്യാണം കഴിഞ്ഞ ആ സമയം തൊട്ടേ ഞങ്ങൾ നല്ല കൂട്ടാ. ഞങ്ങളുടെ രണ്ട് വീട് അടുത്തടുത്ത. പിന്നെ രമ്യ ചേച്ചി ആയിട്ട് കൂടുതലും ഫോണിലായാലും അല്ലാതായാലും കോണ്ടാക്ട്. ഇവരെല്ലാരും വീടിനടുത്ത്, ഇവരെല്ലാരും അടുത്തടുത്തുള്ള. എന്നാലും രമ്യ ചേച്ചി ആയിട്ടാ കൂടുതലും കോണ്ടാക്ട് ഉള്ളത്.
4: രമ്യ ചേച്ചിക്ക് 2026 കിട്ടിയ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള ഒരു ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. സന്തോഷമായോ?
5: സന്തോഷം.
4: ഈ ടൂ വീലറിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പറഞ്ഞല്ലേ ഇത്? ആ സൗഹൃദം അങ്ങനെ പോട്ടെ, ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അറിയാം അവര് നല്ല കൂട്ടാണെന്നുള്ളത് കേട്ടോ.
3: നവമി കുടുംബശ്രീയോടൊപ്പമുള്ള പെണ്ണരങ്ങാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ബ്രേക്ക് വരുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
5: Dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta din

0: ഒപ്പം
1: പെണ്ണരംഗ തുടരുകയാണ്. നവമി കുടുംബശ്രീയോടൊപ്പമാണ് നമ്മളുള്ളത്.
2: അടുത്ത ഒരാളുണ്ട്, പേരെന്താണ്?
3: സൂര്യ.
2: ചേച്ചിയുടെ സ്വദേശം?
3: സ്വന്തം വീട് കൊല്ലം. ഇവിടെ കല്യാണം കഴിച്ചോണ്ട് വന്നു.
2: എങ്ങനെയുണ്ട് നാടും കുടുംബശ്രീയൊക്കെ? വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെ വർക്ക്
3: ചെയ്യുന്നത്?
2: അപ്പൊ എങ്ങനെയുണ്ട് പൊതുവെ ഹോസ്പിറ്റൽ ജീവിതവും വീട്ടിലെ ജീവിതവും ഒക്കെ?
3: വീട്ടിൽ ഞങ്ങളുടെ അമ്മായിമ്മ ഉള്ളതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. പിന്നെ ഞാൻ പോയിട്ട് വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്.
2: അമ്മായിയമ്മയോട് ഭയങ്കര സ്നേഹമാണോ? അമ്മായിയമ്മയാണ് ബാക്ക് ബോൺ. വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലിക്ക് പോയാലും എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതും വീട് നിയന്ത്രിക്കുന്നതൊക്കെ അമ്മായിയമ്മയാണ്.
3: അമ്മ തന്നെയാണ്.
2: കുഞ്ഞ്
3: പേരുണ്ട്? മോളും മോനുണ്ട്. മോള് 8-ാം ക്ലാസ്സിലും മോൻ 1-ാം ക്ലാസ്സിലും.
2: ഇന്ന് ചേച്ചി ജോലി കഴിഞ്ഞ് വരുന്ന വഴിയാണോ?
3: ഞാൻ വരുന്ന വഴിയാ, വീട്ടിൽ പോയില്ല, നേരെ ഇങ്ങോട്ട് പോയി.
2: എന്തിനാ ഇങ്ങനെ വീട്ടിൽ പോവാതെ ഇങ്ങോട്ട് വന്നേ?
3: നാലുമണിക്ക് തന്നെ ഇവിടെ എത്തിരിക്കണം. പ്രസിഡന്റ് വിളിച്ചു.
2: ഈ പ്രസിഡന്റ് അപ്പൊ കാണുമ്പോലെ അല്ല, ഇത്തിരി വിഷയമാണ്.
3: എല്ലാരും വരാൻ പറഞ്ഞ ഞാനും വരാതിരിക്കുന്നത്. ശരി,
2: ഓക്കെ, നമുക്ക് വീണ്ടും വന്ന് പരിചയപ്പെടാം. എനിക്ക് അമ്മായിയമ്മയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. പിന്നെ ഇവിടുന്ന് ഇടയ്ക്ക് പോയ ഒരാളാണ്. പോയത് ഞാൻ ചോദിച്ചു, എന്താ കാര്യം എന്ന് വെച്ചപ്പോ ഇവിടുന്ന് അച്ഛൻ വരുന്നുണ്ട് എന്നെ കാണാനായിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടിച്ചു വിട്ട വീട്ടിലേക്ക് അച്ഛൻ വരുന്നുണ്ടല്ലോ കാണാൻ, അത് മിസ് ചെയ്യേണ്ടെന്ന് കരുതി അച്ഛനെ കാണാൻ ഓടിപ്പോയി ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് വന്ന ആളാണ്. പേരെന്താണ്?
4: പേര് സജന.
2: സജന, അച്ഛൻ എവിടുന്നാ വന്നേ?
4: പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വരുവായിരുന്നു, ഒരു നിശ്ചയം ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇത് ഒഴി വരുന്ന വഴിക്ക് വീട്ടിൽ കയറിയതാ.
2: ചേച്ചി ഇവിടെ എത്ര വർഷമായി കുടുംബശ്രീയിൽ?
4: തുടങ്ങിയപ്പോ മുതലുണ്ട്, 7 വർഷത്തോളം.
2: എന്താ അഭിപ്രായം കുടുംബശ്രീയെ പറ്റി?
4: നല്ല അഭിപ്രായം, കാരണം ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് പേര് പരിചയപ്പെടുകയും എല്ലാവരുമായിട്ട് നല്ല അടുപ്പാവുകയെല്ലാം ചെയ്തത് ഇവിടെ വന്നതിന് ശേഷം.
2: സ്വന്തമായിട്ട് ഈ കുടുംബശ്രീയിൽ വന്നിട്ട് സ്വന്തമായിട്ട് ഒരു മാറ്റം ഫീൽ ചെയ്ത് എന്താണ്? എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടോ?
4: മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് നല്ല അടുപ്പമുണ്ട്. കാരണം ഞാൻ എന്റെ സ്ഥലം ഉഗ്രമുക്കില, കുറച്ച് ദൂരമുണ്ട്. അപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ ആയിട്ട് നല്ല പരിചയം ചെയ്തത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം. പിന്നെ എനിക്ക് ജോലിക്ക് കയറാൻ പറ്റിയതും ഇവിടെ വന്ന് ഈ കുടുംബശ്രീ വഴി തന്നെയാണ്. പ്രസിഡന്റ്, അതായത് അഞ്ജുവിന്റെ ഹസ്ബൻഡ് വഴിയ എനിക്ക് ജോലി കിട്ടിയതും. ഇവിടെ കെ ടി ഡി സി മോട്ടലുണ്ടല്ലോ, അവിടെ ഓഫീസിലെ അക്കൗണ്ട് സ്റ്റാഫ്, അങ്ങനെ അതിന് കയറാനും എല്ലാം പറ്റിയതല്ല ഈ ഒരു കുടുംബശ്രീ വന്നതിന് ശേഷം.
2: ഒരുപാട് ഭാഗ്യങ്ങൾ ഈ കുടുംബശ്രീ വന്നതിന് ശേഷം.
4: ആ, ഉണ്ട് ഉണ്ട്, എല്ലാം കൊണ്ട് നല്ലത്.
2: ഇപ്പൊ പോയിട്ടാണോ കുഞ്ഞിനെ കൂടെ വിളിച്ചോണ്ട് വന്നത്?
4: ആ, ഇപ്പൊ അവിടെ ചെന്നിട്ടാ കുഞ്ഞിനെ കൊണ്ട് വന്നത്. കുഞ്ഞു ഉറപ്പായിരുന്നു, ഇപ്പൊ ആലും
2: കുട്ടിയാണോ? അങ്ങനെ അനുദേവിനെയും കൂട്ടിയാണ് ചേച്ചി എത്തിയിട്ടുള്ളത്. നവമി കുടുംബശ്രീക്കും നിങ്ങൾക്കും ഒരു ചെറിയ ബ്രേക്കാണ്. ഇവോൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസിസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
1: 10th varshikathile nenavil Kottarakara Dhanya Medical Surgical and Laboratory August 1 mudal September 30 vare ella marunnukalkkum surgical upakaranangalkkum laabha parishodhanangalkkum vamban vilakkurav Dhanya Medical and Surgicals Chandamukka Kottarakara Kottarakarayil 35 varshathe sevana parambaryamulla Asha Opticalsil ninnu edeshtam vividhina modelukal vilakkuravil thirinjedukka ആശാ ഓപ്റ്റിക്കൽസ് ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകൾ ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
0: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
0: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പലമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജ്വല്ലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% വിളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
0: ശിൽപ ജുവലേഴ്സ്, ഓയോ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര. ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.

0: തിരികെ എത്താം നവമി കുടുംബശ്രീയോടൊപ്പം.
1: ഇനി നമ്മൾ അവസാനത്തെ ആളെ പരിചയപ്പെടാണ്. ഇവിടെ രണ്ട് കുഞ്ഞു മക്കളും കൂടി ഉണ്ട് കേട്ടോ, ഞാൻ അങ്ങോട്ടും വരുന്നുണ്ട് പരിചയപ്പെടാനായിട്ട്. യെസ്, അപ്പോ കുടുംബനാഥയാണ് ഈ വീട്ടില്. പേരെന്താണ്? ചേച്ചി, എങ്ങനെയുണ്ട് മൊത്തത്തില് അഭിപ്രായം കുടുംബശ്രീയൊക്കെ പറ്റി?
2: നല്ല അഭിപ്രായം.
1: ഈ വീട്ടിൽ ആരൊക്കെയുള്ള?
2: ഹസ്ബൻഡ്, രണ്ട് കുട്ടികള്.
1: അവരൊക്കെ എന്ത് ചെയ്യും?
2: പുറത്താണ്.
1: അവരിനിപ്പോ ലീവിന് വരാറുണ്ടോ അടുത്ത?
2: ഈ വർഷം വരത്തില്ല.
1: കുടുംബശ്രീയിൽ ഏറ്റവും കൂട്ടുകാരുമായിട്ടാ ചേച്ചി?
2: എല്ലാരും ചങ്ക.
1: ഈ ചങ്ക് എന്ന് പറഞ്ഞ വാക്ക് കൊച്ചുമോളി എന്ന് പഠിച്ചതാണോ?
2: ഇതാണ് ഏറ്റവും അഞ്ചു.
3: അതെന്താ?
2: തൊട്ട് നെയ്ബർ. അതുകൊണ്ട്.
1: വേറെ നേരത്തെ എവിടെയും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ ചേച്ചി?
2: ബാങ്കിൽ നിന്ന് കുറച്ച് നാൾ വർക്ക് ചെയ്ത
1: ശേഷം കുടുംബമായിട്ട് എങ്ങനെ പോയി?
2: കുടുംബമായിട്ട്.
1: എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ഈ കുടുംബശ്രീ ഇവിടെ ആണോ കൂടാറ്?
2: അങ്ങനെയല്ല, കുറച്ച് ദിവസമൊക്കെ ഇവിടെ കൂടും.
1: അപ്പൊ കുടുംബശ്രീയില് പൊതുവെ നല്ല ആക്റ്റീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോ പ്രസിഡന്റോ സെക്രട്ടറിയോ ആവാനൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആവാനുള്ള പ്ലാൻ ഉണ്ടോ?
2: ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു,
3: പിന്നെ
2: നിങ്ങള് ഗൾഫിൽ പോവാൻ നേരത്ത് മാറി.
1: നിങ്ങൾ എല്ലാരും ഗൾഫുകാരാണോ?
2: മോന്റെ അടുത്ത് പോകാൻ നേരത്ത് വേറെ ആളെ ഏൽപ്പിച്ചിട്ട് ഞാൻ
1: പിന്നെ തിരിച്ചു വന്നു. ഇപ്പൊ അങ്ങനെ സന്തോഷത്തിലാണ്?
2: സന്തോഷത്തിലാണ്.
1: അപ്പൊ ഇനിയിപ്പോ ഇതിനകത്ത് കുറച്ച് പാട്ടും ഡാൻസും കലാപരിപാടികളൊക്കെ വരും, ആക്റ്റീവായിട്ട് ഇറങ്ങണം.
2: നമ്മള് സ്മാർട്ട് പിള്ളേരെയൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്.
1: റെഡിയാക്കിയിട്ടുണ്ട്. ഇറക്കിയിട്ടുള്ള സ്മാർട്ട് പിള്ളേരെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. രണ്ടുപേരാണ്. പേരെന്താ?
4: നിവേദ്യ.
1: നിവേദ്യ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കരിക്കത്താണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ?
4: മാത്സ്.
1: എന്താ മാത്സ് ഇഷ്ടപ്പെടാൻ കാര്യം? ശരി, ഈ സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറിന്റെ പേരെന്താ?
4: അപ്പൊ
1: ദീപ മിസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ദീപ മിസ്സിനെ ഇഷ്ടപ്പെടാനുള്ള കാര്യം?
3: നന്നായിട്ട് പഠിപ്പിക്കും. പിന്നെ
1: ആരാ? ദീപ മിസ്സോ? ദീപ മിസ് കാണാൻ സുന്ദരിയാണോ? ദീപ മിസ് അടിക്കാറുണ്ടോ? എന്തിനാ? കുരുത്തക്കേട് കാണിക്കുമ്പോഴാണോ? അതെ, ഹോംവർക്ക് ചെയ്യാത്തപ്പോഴാണോ? ശരി, അപ്പൊ പഠിച്ച് ആരാവണമെന്ന് ആഗ്രഹം? അഗ്രികൾച്ചർ ഓഫീസർ. അതിനൊരു വലിയ കൈയടി കൊടുക്കാൻ കേട്ടോ എല്ലാരും. കാര്യം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മറുപടി, ഒരുപാട് ഇഷ്ടപ്പെട്ടു അഗ്രികൾച്ചർ ഓഫീസർ ആവണമെന്ന്. അതിപ്പോ കുഞ്ഞ് മനസ്സിൽ ചിലപ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ മാറാം, എന്നാൽ ആ കുഞ്ഞു മനസ്സിൽ തോന്നിയൊരു കാര്യം അഗ്രികൾച്ചർ ഓഫീസാണ്, കാരണം കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം.
0: നവമി കുടുംബശ്രീയോടൊപ്പമുള്ള പെണ്ണരങ്ങാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ബ്രേക്ക് വരുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്ക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
5: അസീസിയ മെഡിക്കൽ കോളേജ്.

0: കുലം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: 10-ാം വാർഷികത്തിന് നിലവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
8: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
7: ഏവർക്കും സ്വാഗതം.
8: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാറുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

അപ്പോ ഇന്നത്തേക്ക് പെണ്ണരകിന്റെ തിരശീല പതിയെ താഴുകയാണ്. പക്ഷെ ഇവിടെ പറഞ്ഞ കഥകളും ഞാൻ ഈ പങ്കുവച്ച അനുഭവങ്ങളും ഇവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ മനസ്സിൽ വീണ്ടും തുടരും. അതൊരു പ്രചോദനങ്ങളായിട്ട് ഇങ്ങനെ നിലനിൽക്കും എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു പരിചയപ്പെടലാണെന്നുണ്ടെങ്കിൽ പോലും കുറെ കാര്യങ്ങൾ ചേച്ചിമാരൊക്കെ പങ്കുവെക്കുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ യാത്രയിൽ നമ്മളോടൊപ്പം വളരെ ആത്മാർത്ഥമായിട്ട് നവമി കുടുംബശ്രീ കൈകോർത്തു. നവമി എന്നുള്ളത് ഒരു പേര് മാത്രമല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാല് അതൊരു പ്രതീക്ഷയുടെയും സ്ത്രീശക്തിയുടെയും വിജയങ്ങളുടെയും ഒക്കെ അടയാളം തന്നെയാണ്. ആ പേര് അതേപോലെ പ്രാവർത്തികമാക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യമാണ് ഈ കുടുംബശ്രീയിലെ ഓരോ അംഗങ്ങൾക്കും ശരിക്കും പറഞ്ഞാലുള്ളത്. ജീവിതത്തിലും ഓരോ സ്ത്രീക്കും പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിയുമെന്നാണ് നവമി എന്ന പേര് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് വളരെ ആപ്റ്റായിട്ടുള്ളൊരു പേരാട്ടോ ചേച്ചിമാരിട്ടിരിക്കുന്നത്. ഒരു സ്ത്രീ മുന്നോട്ട് നടക്കുമ്പോൾ ഒരു കുടുംബം മുന്നേറും എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഒരു കുടുംബം മുന്നേറുമ്പോഴാണ് ഒരു സമൂഹം വളരെ അടിപൊളിയായിട്ട് മാറുന്നത്. അതാണ് കുടുംബശ്രീയുടെ കരുത്ത്, അതാണ് നവമി നൽകുന്ന സന്ദേശം. ഇന്നത്തെ പെണ്ണരങ്ങ് കേട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാല് ഇനി വരുന്ന ദിവസങ്ങളിലായിരിക്കും ഈ ഒരു നവമി കുടുംബശ്രീയോടൊപ്പം ഉള്ള ആ ഒരു അടിപൊളി മൊമെന്റ്സ് ഒക്കെ വരാനായിട്ട് പോകുന്നത്. കാരണം നമ്മൾ അടുത്ത വീക്ക് എന്തായാലും ഗെയിമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതുവരെ സന്തോഷത്തോടെ ഇരുന്നോളൂ, കേട്ടുകൊണ്ടേ ഇരുന്നോളൂ ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: മലയാള സിനിമയിൽ ത്രില്ലർ സിനിമകൾക്ക് എക്കാലത്തും വലിയൊരു ആരാധക വൃത്തമുണ്ട്. ആ ഗണത്തിലേക്ക് കടന്നുവന്ന് പ്രേക്ഷകരെ ഒന്നടങ്കം ആവേശത്തിലാഴ്ത്തിയ ഒരു മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ജയസൂര്യ നായകനായി എത്തിയ ജോൺ ലൂക്ക. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലാബോർഡ്. സൊ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബോർഡ് വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്. ജോൺ ലൂതർ എന്ന പേര് കേൾക്കുമ്പോ തന്നെ ഒരു പ്രത്യേകത തോന്നുന്നില്ല. അതെ, സിനിമയും അതുപോലെ തന്നെയാണ്. നവാഗതനായ അഭിജിത് ജോസഫാണ് വളരെ മികച്ച രീതിയിൽ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയാണെന്ന് ഒരിക്കൽ പോലും തോന്നാത്ത വിധം വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. അലൻസ് മീഡിയയുടെ ബാനറിൽ തോമസ് പി മാത്യു ആണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ജയസൂര്യയ്ക്ക് പുറമെ മലയാളത്തിലെ അതുല്യ പ്രതിഭ സിദ്ദിഖ്, ദീപക് പറമ്പോൾ, ആത്മീയ രാജൻ, ത്രിഷ രഘുനാഥ്, ശിവദാസ് കണ്ണൂർ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്.
1: സാർ, ഒരു മിസ്സിംഗ് കേസ് കൂടി റിപ്പോർട്ട് ചെയ്തു.
2: ദേവികുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന മൂന്നാമത്തെ മിസ്സിംഗ് കേസാണിത്.
3: റൈറ്റ് സൈഡിലെ ചെവിക്ക് കുറച്ച് കേൾവി കുറ.
0: സിനിമയുടെ കഥയിലേക്ക് വന്നാൽ സ്വന്തം ജീവനേക്കാൾ തന്റെ ഓഫീഷ്യൽ പദവിക്ക് വില കൽപ്പിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കേസ് അന്വേഷണത്തിനിടയിൽ അയാൾക്ക് സംഭവിക്കുന്ന അപകടത്തിൽ കേൾവി ശക്തി നഷ്ടപ്പെടുന്നു. എന്നാൽ ആ പരിമിതികളെ വകവയ്ക്കാതെ ദുരൂഹമായ ചില തിരോധാനങ്ങളുടെ ചുരുളഴിക്കാൻ അയാൾ ഇറങ്ങിത്തിരിക്കുന്നതുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം.
4: ഹലോ ജോൺ, ഗുഡ് ഈവനിംഗ്.
5: ഗുഡ് ഈവനിംഗ് സർ.
4: ജോൺ, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ?
5: സർ, നമ്മുടെ ആ പാർട്ടിയിലെ മോഹനെ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാളെ പൊക്കിയുണ്ട് സർ.
4: ഓ, ഗുഡ് ഗുഡ്.
5: പക്ഷേ രണ്ടുപേരും ഇവിടെ കിട്ടാനുണ്ട്. ഒരു മനു ലിജോ, അവന്മാരിപ്പോൾ ഇവരാണ്. പക്ഷെ നമുക്ക് ഉടനെ പോകാം സർ.
4: ജോൺ, ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം.
0: കേൾവി ശക്തി കുറഞ്ഞ ഒരു പോലീസുകാരനെ അന്വേഷണം എന്നത് വളരെ പുതുമയുള്ള ഒരു ആശയമായതുകൊണ്ട് തന്നെ തിയേറ്റേഴ്സിലെത്തിയപ്പോൾ ഇരു കൈയും നീട്ടിയാണ് പ്രേക്ഷകർ ഈ സിനിമയെ സ്വീകരിച്ചത്. ഒരു ശരാശരി ത്രില്ലർ സിനിമയ്ക്കപ്പുറം പ്രേക്ഷകനെ സീറ്റിന്റെ അറ്റത്ത് പിടിച്ചിരുത്താൻ കഴിഞ്ഞു എന്നതാണ് ജോൺ ലൂതറിന്റെ ഏറ്റവും വലിയ പ്രേക്ഷക സ്വീകാര്യതയ്ക്ക് കാരണമായത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: 10th വാർഷികത്തിന്റെ നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സാൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സാൻഡ് സർജിക്കൽസ് ചന്തമുക്ക് കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: കാർഡ്ബോർഡ്. ജോൺ ലൂതർ എന്ന സിനിമയുടെ കഥയിലേക്ക് ഒന്ന് കടന്നാൽ, സിനിമയുടെ തുടക്കം തന്നെ ജോൺ ലൂതർ എന്ന സർക്കിൾ ഇൻസ്പെക്ടറുടെ ഒഫീഷ്യൽ ലൈഫിലെ തിരക്കുകളിലൂടെയാണ്. സ്വന്തം കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ പോലും കഴിയാത്ത വിധം വർക്കുകളിക്കായ ഒരു ഉദ്യോഗസ്ഥനാണ് ജോൺ. ജോണിന്റെ അച്ഛനായ മാത്യൂസിന് മകന്റെ ഈ തിരക്കുകളിൽ വലിയ അതൃപ്തിയുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ബൈക്ക് അപകടവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നതിനിടയിൽ ജോണിന് അദ്ദേഹത്തിന്റെ ചെവിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നു. ഒരു ചെവിയുടെ കേൾവിശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥയിലാകുന്നു ജോൺ. ഡോക്ടേഴ്സ് അദ്ദേഹത്തോട് പൂർണ്ണ വിശ്രമവും ഹിയറിംഗ് എയ്ഡിന്റെ ഉപയോഗവും നിർദ്ദേശിച്ചിരിക്കുന്നു.
1: ഹർഗീസ് ചേട്ടന്റെ വണ്ടി ഒന്നിടിച്ചു, ഹർഗീസിന്റെ ഹെഡ്ലൈറ്റ് ഒന്ന് പൊട്ടി, പിന്നെ ഹെഡ്ലൈറ്റ് മാറ്റിയതല്ലേ നന്നായി, അല്ലെങ്കിൽ വണ്ടി കൊണ്ടുപോകുമ്പോൾ എനിക്ക് പണിയായേ.
2: നിങ്ങൾക്ക് ആള് മാറിയാന്നേ, ഞാനല്ല സാർ, നമുക്ക് അങ്ങനെ അങ്ങനെ വരാൻ വഴിയില്ലേ.
1: വർഗീസിന്റെ വണ്ടി ഇടിച്ചിട്ട് ഒരാൾ മരിച്ചു, റജി എന്നാണ് പേര്. വേറെ ആളും കൂടി ഉണ്ടായിരുന്നു, പ്രകാശൻ. അയാളപ്പോ കാണാനില്ല. അയാൾ അവിടെ അയാളെ കൊന്നോ അതോ ജീവനോടെ ഉണ്ട്?
3: പോക്കൃത്തരം പറയല്ലേ കേട്ടോ, കൊന്നോന്നോ. ഇയാള് പോയാ എനിക്ക് വേറെ പണിയുണ്ട്.
1: എനിക്കും വേറെ പണിയുണ്ട്,
3: വിട്ടേപ്പാ, എനിക്ക് പോണോന്ന്.
1: പോവും, പക്ഷെ നിന്നെ കൊണ്ടേ പോവും.
0: എന്നാൽ ഈ സമയത്താണ് പ്രകാശൻ എന്നൊരു അധ്യാപകനെ കാണാത്താകുന്നത്. തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അവഗണിച്ചുകൊണ്ട് ജോൺ വീണ്ടും ഡ്യൂട്ടിയിൽ പ്രവേശിക്കുകയും ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ മറ്റൊരു സ്ത്രീയെയും പിന്നീട് ഒരു കുട്ടിയെയും കൂടി സമാനമായ രീതിയിൽ കാണാതാകുന്നു. യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഈ ആളുകളെ എങ്ങനെയാണ് കാണാതായതെന്നത് പോലീസിനെ വലിയ കുഴപ്പത്തിലാക്കുന്നു. എന്നാൽ ജോൺ തന്റെ തളരാത്ത പോരാട്ട വീര്യത്തിലൂടെ ഒരു ലോറിയെക്കുറിച്ചും ചില പ്രത്യേക വഴികളെക്കുറിച്ചും സൂചനകൾ കണ്ടെത്തുന്നു.
4: സുദീപ് എപ്പോഴാണ് ഗീത മിസ്സിംഗ് ആണെന്നുള്ള കംപ്ലൈന്റ് എന്നത്?
5: രാത്രി 10:30 സർ. രാത്രി 10:30 സർ.
4: ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ
5: സർ. FIR എഴുതിയിരിക്കുന്ന മനോജ് ആണ്.
4: അയാളുടെ അടുത്ത് ശ്രദ്ധിക്കാൻ പറയും.
5: ഓക്കെ സർ.
4: ഗീതയുടെ ലുക്കൌട്ട് നോട്ടീസ് ഉടനെ റെഡിയാക്കണം. നാളത്തെ എല്ലാ പേപ്പേഴ്സിലും അത് ഇൻസേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയയിലും, ലോക്കൽ ചാനൽ, ഒപ്പം നമ്മുടെ നമ്പർ.
5: സർ
4: നമുക്ക് സമയമില്ല ഫിലിക്സ്. ഗീതയെ പരിചയമുള്ള അറ്റ്ലീസ്റ്റ് ഒരാളുടെയെങ്കിലും കോൾ നമുക്ക് നാളെ കിട്ടിയിരിക്കും.
0: ഒരു സൈക്കോപാത്തായ യാതൊരു വ്യക്തമായ ലക്ഷ്യവുമില്ലാതെ ആളുകളെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരാളാണ് ഇതിന് പിന്നിലെന്ന് ജോൺ കണ്ടെത്തുന്നു. തന്റെ പരിമിതികളെ മറികടന്ന് ജോൺ ലൂതർ ആ സീരിയൽ കില്ലറുടെ ഒളിത്താവളം കണ്ടെത്തുകയാണ്. അവിടെ വെച്ച് നടക്കുന്ന അതിഗംഭീരമായ ഒരു ക്ലൈമാക്സ് ഫൈറ്റാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്.

0: ഒപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്.
2: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
3: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യൂർ ഗോൾഡ്,
4: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ ജെ സി ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ എ സി ഹാളുകളും ഒരുക്കി ജെ സി ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും ഓറഞ്ച് ജാഗ്രത. നാളത്തെ സെറ്റ് പരീക്ഷ മാറ്റിവച്ചു. മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായ നികുതി വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയുമാണ്. കോട്ടയത്ത് 2 മരണവും ഇടുക്കിയിലും മലപ്പുറത്തും 1 മരണം വീതവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മഴ സാഹചര്യം കണക്കിലെടുത്ത് നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി പരീക്ഷ മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. PSC ഇന്ന് നടത്തിയ 10-ാം തരം പൊതു പ്രാഥമിക പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 22-ന് വീണ്ടും അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വനം വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തെരഞ്ഞെടുപ്പിനായി ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഈ മാസം 4-5 തീയതികളിൽ നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷ മാറ്റിവച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയിൽ വ്യാപക കൃഷിനാശം. കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല ബ്ലോക്കുകളിൽ 23.6 ഹെക്ടർ സ്ഥലത്ത് കൃഷി നശിച്ചു. ഏറ്റവും കൂടുതൽ കൃഷിനാശം നെയ്യാറ്റിൻകര ബ്ലോക്കിലാണ്. ആകെ 29.1 ലക്ഷം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. പത്തനംതിട്ടയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റും. മഴ സാഹചര്യം കണക്കിലെടുത്ത് നിറപുത്തരി ചടങ്ങുകൾക്ക് ശബരിമല എത്താൻ ശ്രമിക്കുന്ന ഭക്തർ കഴിവതും യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
1: പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ മഴ നനക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ജില്ലയിലെ കോഴഞ്ചേരി, അടൂർ, കോന്നി, റാന്നി എന്നീ താലൂക്കുകളിലായി 22 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 567 പേരാണ് ക്യാമ്പിലുള്ളത്. ഇതിൽ 87 കുട്ടികളുമുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ കണ്ടെത്തി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി PC വിഷ്ണുനാഥ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: മലപ്പുറം ജില്ലയിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് മഴക്കെടുതികൾ വിലയിരുത്തി. സുരക്ഷ മുൻനിർത്തി 13 കുടുംബങ്ങളെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റി. ക്യാമ്പുകളിൽ ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഉദ്യോഗസ്ഥർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിൽ കനത്ത മഴയാണ് ലഭിച്ചത്. മൂവാറ്റുപുഴ താലൂക്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
2: ജില്ലയിൽ വിവിധ നദികളിൽ ജലനിരപ്പ് ഉയർന്നത് ആളുകളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. പുഴയോരങ്ങളിലും മറ്റും താമസിക്കുന്നവർക്ക് രാവിലെ മുതൽ ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരുന്നു. പെരിയാറിലെ മാർത്താണ്ഡവർമ്മ, കാലടി പോയിന്റുകളിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് നില പിന്നിട്ടു. ആലുവ, മണപ്പുറം അടക്കമുള്ള താഴ്ന്ന തീരപ്രദേശങ്ങളിൽ പുഴ കരകവിഞ്ഞിട്ടുണ്ട്. കോതമംഗലം, മണികണ്ഠൻചാൽ, ചെപ്പാത്തുമുങ്ങി, പൂയംകുട്ടി, പരീക്കണ്ണി പുഴകൾ കരകവിഞ്ഞു.
0: തൃശൂർ ജില്ലയിൽ ശക്തമായി മഴ തുടരുന്നു. പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ അടിയന്തര സാഹചര്യത്തിൽ സൂയസ് വാൽവുകൾ ഘട്ടംഘട്ടമായി തുറക്കാനുള്ള അനുവാദം നൽകി ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലും ശക്തമായ മഴ തുടരുകയാണ്. ജലാശയങ്ങളിൽ നീരൊഴുക്കും അപകടകരമായി ഉയർന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഈങ്ങാപുഴ ടൌൺ ദേശീയപാതയിൽ ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കോടഞ്ചേരി, വെഞ്ചേരി, ഇരുത്തുള്ളിപ്പുഴ കരകവിഞ്ഞ് തീരത്തെ 3-4 വീടുകൾ വെള്ളം കയറി. ജില്ലയിൽ ശക്തമായ മഴ തുടരുകയും ജലാശയങ്ങൾ, ജലനിരപ്പും, നീരൊഴുക്കും അപകടകരമായി ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ കക്കയം, കരിയാത്തുംപാറ ഉൾപ്പെടെയുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്കും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ജലാശയങ്ങളിലേക്കും വിനോദസഞ്ചാര

0: ുടെയും പൊതുജനങ്ങളുടെയും പ്രവേശനം വിലക്കിയിട്ടുണ്ട്.
1: ശക്തമായ മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ഏത് സാഹചര്യവും നേരിടാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ലക്ഷദ്വീപിൽ മഴയോടൊപ്പം ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. നാളെ വരെ ഓറഞ്ച് ജാഗ്രത തുടരുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് വീശാനും ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കടലിൽ നങ്കൂരമിട്ട യാനങ്ങൾ സുരക്ഷിതമാക്കണമെന്നും തീരപ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കപ്പൽ യാത്രകർ നടത്തുന്നവരെ കൊണ്ടുപോകുന്ന ബോട്ടുകളിൽ യാത്രികർ ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ

You are listening to Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സോങ്സുകളുമായി മ്യൂസിക് മപ്പാസ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ജോൺ ലൂതർ എന്ന സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം എടുത്തു പറയേണ്ടത് നായകൻ ജയസൂര്യയുടെ പെർഫോമൻസ് തന്നെയാണ്. കേൾവിശക്തി നഷ്ടപ്പെട്ട ഒരാളുടെ നിസ്സഹായാവസ്ഥയും എന്നാൽ ഒരു പോലീസ് ഓഫീസറുടെ അചഞ്ചലമായ നിശ്ചയദാർഢ്യവും അതിമനോഹരമായാണ് ജയസൂര്യ സ്ക്രീനിൽ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് ജോൺ ലൂതർ.
1: രാത്രി നിന്റെ ഓരോ ഫോൺ കോൾ വരുമ്പോഴും ഞങ്ങളുടെ ഒക്കെ ഉള്ളിൽ തീയ. അതുകൊണ്ടൊക്കെയാണ് അമ്മ ഇങ്ങനെ പറയുന്നത്. നിനക്കിവിടെ നിന്നൂടെ? എന്താ നിന്റെ തീരുമാനം?
2: അപ്പൊ എനിക്ക്,
1: എടാ ഇതൊക്കെ അമ്മ നിന്നോട് പറയാൻ പറഞ്ഞതാ. ഇനി നിന്റെ തീരുമാനം എന്തായാലും എനിക്ക് നിന്നോടൊരു കാര്യം പറയാനോ? എടാ എനിക്ക് എന്റെ പഴയ ജോണിനെ തിരിച്ചു വേണം. എടാ നിന്നോട് അടി കൂടാഞ്ഞിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ലടാ. നീ പോയിട്ട് ധൈര്യമായിട്ട് ജോലി കോൺസെൻട്രേറ്റ് ചെയ്യും. അമ്മയോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. കേട്ടോ മോനെ?
0: അച്ഛൻ കഥാപാത്രമായി വന്ന സിദ്ദിഖിന്റെ പ്രകടനവും അതിഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ എസ് ഐ ഫെലിക്സ് ആയി ദീപക് പറമ്പോലും തന്റെ വേഷം മികച്ചതാക്കി. സിനിമയുടെ ഏറ്റവും വലിയ നെടുന്തോടെന്ന് പറയുന്നത് അതിലെ സാങ്കേതിക പ്രവർത്തകരുടെ മികവാണ്. റോബി വർഗീസ് രാജ ഒരുക്കിയ ഛായാഗ്രഹണം സിനിമയുടെ ആ ഒരു ഡാർക്ക് ആൻഡ് മിസ്റ്റീരിയസ് മോഡ് നിലനിർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. പ്രവീൺ പ്രഭാകറിന്റെ എഡിറ്റിംഗും സിനിമയുടെ വേഗത ഒട്ടും കുറയാതെ പ്രേക്ഷകനെ പിടിച്ചെടുക്കാൻ സഹായിച്ചു. അതുപോലെ എടുത്തു പറയേണ്ടത് ഷാൻ റഹ്മാന്റെ സംഗീത സംവിധാനമാണ്. ഈ സിനിമയിൽ പാട്ടുകളേക്കാൾ ഉപരി ഷാൻ റഹ്മാൻ ഒരുക്കിയ പശ്ചാത്തല സംഗീതമാണ് സിനിമയുടെ ജീവൻ. ഓരോ രംഗത്തും ഉദ്വേഗം ജനിപ്പിക്കുന്നതിൽ ആ ബിജിഎംസ് വലിയ പങ്കുവഹിച്ചു.
3: വെങ്കിട്ട് ഒരു തങ്കച്ചി ഇരുന്നത്, രണ്ടു പേരിലെ വെങ്കിട്ട് തന്നെ നല്ല പഠിപ്പ്, എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ്. എങ്ങനെ ரொம்ப കഷ്ടപ്പെട്ടുതാണ് വെങ്കിട്ട് പഠിക്കു വെച്ചാർ. വെങ്കിട്ട് നീ പരിയാളണ, എന്നടാ പണം പോറേന്ന് കേട്ട. நான் டாக்டர் ஆக போறேன்னு சொன்னேன். மற்ற பசங்க மாதிரி சும்மா சொல்றான்னு நினைச்சேன். ஆனா அன்னைக்கு எனக்கு புரிஞ்சிருச்சு.
0: കൂടാതെ സിനിമയിലെ സൗണ്ട് ഡിസൈനിങ്ങിനും പ്രത്യേക പരാമർശം അറിയിക്കുന്നുണ്ട്. നായകന് കേൾവിശക്തി നഷ്ടപ്പെടുമ്പോൾ അനുഭവിക്കുന്ന ആ ശൂന്യത തിയേറ്ററിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിന് കഴിഞ്ഞു. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ഏകദേശം 4 മുതൽ 5 കോടി രൂപ വരെ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ തിയേറ്ററിൽ നിന്ന് മികച്ച പ്രതികരണം നേടി 10 കോടിക്കടുത്ത് കളക്ഷൻ സ്വന്തമാക്കി ഒരു സുവർണ വിജയമായി മാറിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ മികച്ച അഭിനയം, മികച്ച സാങ്കേതിക മികവ്, മികച്ച സംവിധാനം എന്നിവയെല്ലാം ഒത്തുചേർന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ജോൺ ലൂതർ.
4: ഹലോ സർ, നരേഗാന മർഡർ കേസ് ഇൻവെസ്റ്റിഗേഷൻസ് ഓൺ.
5: ഹൂസ് ഇൻ ചാർജ്?
4: സർക്കിൾ ഇൻസ്പെക്ടർ ജോൺ ലൂതർ.

ഏതായാലും ക്ലാബോർഡിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ മറ്റൊരു സിനിമ വിശേഷമായിട്ട് അടുത്ത ക്ലാബോർഡിൽ ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ്.

ആദ്യ വെഡിങ് സോങ് എന്ന് ടൈറ്റിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു പാട്ടാണ് കേട്ടോ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ജി വി പ്രകാശ് കുമാർ മ്യൂസിക് ചെയ്ത് സൂര്യ സാർ പാടിയിട്ടുള്ള ഒരു അട്ടിപ്പൊളി തകർപ്പൻ പാട്ടാണിത്. കെൻ കരുണാസ് ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്നത് ഈസ് എൻ അപ്കമിംഗ് തമിഴ് തെലുങ്കു ഫിലിം സ്റ്റാറിംഗ് സൂര്യ, മമിതാ ബൈജു, രാധിക ശരത് കുമാർ. ദിസ് മൂവി ഈസ് ഡയറക്ടഡ് ബൈ വെങ്കി അത്ലൂരി ആൻഡ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സൂര്യ ദേവരനാഗവം, ഷി ആൻഡ് സായി സൗജന്യ ആൻഡ് അശുതാര എന്റർടൈൻമെന്റ് ആൻഡ് ഫോർച്യൂൺ ഫോർ സിനിമാസ്. സോ ഈ മാസം ഓഗസ്റ്റ് മാസത്തിലാണ് ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. സോ ഗെറ്റ് റെഡി ഫോർ ദ ബിഗ്ഗസ്റ്റ് ഫാമിലി എന്റർടൈനർ ഓഫ് 2026 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിശ്വനാഥൻ ആൻഡ് സൺസിലെ ദി വെഡിങ് സോങ് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആസ്ട്രിയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാർഷികത്തിന് നിലവിൽ പെട്ടാർക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സാൻഡ് ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സാൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, പെട്ടാർക്കര.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വൈഎസ് ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരകരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വൈഎസ് അടുത്തുണ്ട്.
2: വൈഎസ് ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: വൈഎസ് ഉള്ളപ്പോൾ വൈ വറി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജി എലിക്കുട്ടി. പുതു പുത്തൻ സിനിമകളിലെ പാട്ടുകൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഇപ്പോ തിയേറ്ററുകളിൽ അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കിടലൻ പടത്തിലെ ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ദിസ് സോങ് ഈസ് ഫ്രം ദ മൂവി ഉന്മാദം.
1: മ്യൂസിക് മപ്പ.

നമ്മുടെ ചാക്കോച്ചിയും ലിജോ മോളും ചേർന്ന് അഭിനയിക്കുന്ന ഉന്മാദം സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ ഏറുന്നോ എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ദിസ് സോങ് ഈസ് കമ്പോസ്ഡ് ബൈ മുജീബ് മജീബ് ആൻഡ് പെൻഡ് ബൈ വിനായക് ശശികുമാർ. ഈ ഒരു കോമ്പിനേഷൻ തന്നെ ഈ ഒരു പാട്ടിനെ ഹിറ്റ് മേക്കർ ആക്കും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഏറുന്നോ എന്ന് പറയുന്ന ഈ പാട്ട്, ഉന്മാദം സിനിമയിലെ ഈ പാട്ട് പാടിയിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സിംഗർ ദി വൺ ആൻഡ് ഓൺലി ജോബ് കുര്യൻ ആണ് കേട്ടോ. ഗുൽഷൻ കുമാർ, ഭൂഷൺ കുമാർ, ടി സീരീസ് ഫിലിംസ് ആൻഡ് പനോറമ സ്റ്റുഡിയോസ് ചേർന്നുകൊണ്ട് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമയാണ് ഉന്മാദം എന്നുള്ളത്. കിരൺ ദാസാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുമാർ മംഗത്, പഥക്, അഭിഷേക് പഥക് എന്നിവർ ചേർന്നുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമ കൂടിയാണ് ഉന്മാദം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാക്കോച്ചിയും ലിജോ മോളും ആണ് ഇതിലെ ലീഡ് റോൾ അഭിനയിച്ചിട്ടുള്ളത്. സോ എന്തായാലും ജോബ് കുര്യൻ പാടി തകർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുജീബ് മജീദിന്റെയും വിനായക് ശശികുമാറിന്റെയും പാട്ട് നമുക്ക് കേൾക്കാം. മ്യൂസിക് മൊബൈലിലൂടെ ഓൺലി ഓൺ ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കോലമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

ഇപ്പോ നമ്മുടെ യൂട്യൂബ് ട്രെൻഡിങ് ചാർട്ടില് ഫിഫ്ത് പൊസിഷനാണ് നമ്മുടെ ധനുഷിന്റെ ഈ ഒരു പാട്ടിനുള്ളത്. അലാഖലുവ എന്നാണ് കേട്ടോ ഈ ഒരു പാട്ടിലെ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. രോകേഷ് ലിറിക്സ് എഴുതി, സായി അഭ്യൻകർ മ്യൂസിക് കമ്പോസ് ചെയ്ത് പാടിയിട്ടുള്ള ഒരു പാട്ടാണിത്. അഡീഷണൽ വോക്കൽസിൽ ഫ്രാൻസിസ് ഉണ്ട്, ആൻഡ് ഫീമെയിൽ വോക്കൽസിലുള്ളത് കഥാഖ കോറൽ എൻസെമ്പിൾ ആണ്. സോ സായി അഭ്യൻകറിന്റെ ഒരു തകർപ്പൻ പാട്ട് തന്നെയാണ് ഇത്. ഓം ചാപ്റ്റർ 1 ഉദിരം ദി ബ്ലഡ് വുഡ് എന്നുള്ള ഈ ഒരു സിനിമ ഇസ് ഡയറക്റ്റഡ് ബൈ രാജ്കുമാർ പെരിയസ്വാമി. ആൻഡ് ഇതിലെ ലീഡ് റോളിലുള്ളത് നമ്മുടെ ധനുഷ്, മമ്മൂക്ക, സായി പല്ലവി, ശ്രീലീല എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് കേട്ടോ. സോ എന്തായാലും നമുക്ക് ഒരു ഗംഭീരമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് തരാനായിട്ട് പോകുന്ന ഒരു സിനിമ കൂടിയാണ് ഓം ചാപ്റ്റർ 1 ഉദിരം ദി ബ്ലഡ് വുഡ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ സിനിമയിലെ അലാഖലുവ എന്ന പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90.9 നൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരു കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാരു കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം ഒരു വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ കോഴ്സിലേക്കും ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് കോഴ്സിലേക്കും സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. എസ് സി എസ് ടി ഒ ഇ സി വിഭാഗക്കാർക്ക് ഫീസ് പൂർണ്ണമായും സൌജന്യം. ഒ ബി സി ജനറൽ കാറ്റഗറി ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യവും ലഭിക്കും. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് മികച്ച തൊഴിൽ നേടാൻ അവസരങ്ങൾ. ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കടപ്പാക്കട ടി കെ ഡി എം സ്കൂൾ ക്യാമ്പസ്, കൊല്ലം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474276635. മറ്റൊരു നമ്പർ 9072216937.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, എം സി റോഡ്, കൊട്ടാരക്കര.

Welcome back to Music Mappas with me, RJ Elikutti. എന്തായാലും പുതിയ പുത്തൻ പാട്ടുകളൊക്കെ നമ്മൾ ഇങ്ങനെ വൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെയധികം പുതിയ പാട്ടുകൾ എനിക്ക് കേൾപ്പിക്കാനായിട്ടുണ്ട്. അപ്പൊ ദാ ഇന്ന പിടിച്ചോ ഇതേ മുരളിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

വിശാൽ മിശ്ര പാടി, വിവേക് വരികൾ എഴുതി, തമൻ എസ് സാര മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള പാട്ടാണ് കേട്ടോ ഇദയ എന്ന ഇദയം മുരളിയിലെ ഈ ഒരു പാട്ട്. അഥർവ, പ്രീതി, കായിഡു, നാട്ടി, തമനസ്, നിഹാരിക, രക്ഷൻ, ദ്രാവിഡ് എന്നിവരൊക്കെ ലീഡ് റോൾ അഭിനയിക്കുന്ന സിനിമയാണ് ഇദയം മുരളി എന്നുള്ളത്. ആകാശ് ഭാസ്കരനാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഡിഒപി ഇസ് ഡൺ ബൈ മനോജ് പരമഹംസ ആൻഡ്

0: പുത്തൻ സിനിമ വന്നിട്ടുണ്ട്. ശ്രീ ശ്രീ ആ സിനിമയിലെ ഒരു പാട്ടാണ് കേട്ടോ ഇനി നമ്മുടെ മ്യൂസിക് മപ്പാസിൽ. അപ്പൊ എങ്ങനെയാ, വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ എൽ കുട്ടി.
1: മ്യൂസിക് മപ്പ.

രവി സാറ് ഡയറക്ട് ചെയ്ത് നമ്മുടെ ജി വി പ്രകാശ് കുമാർ മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ് കേട്ടോ ശ്രീശ്രീ എന്നുള്ളത്. അതിലെ ആരോ ആരോ എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ മെലഡി, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നമ്മളിങ്ങനെ അലീച്ച് കളയുന്ന ഒരു പാട്ട് കൂടിയാണ് ശ്രീശ്രീ എന്ന സിനിമയിലെ ആരോ ആരോ എന്ന് പറയുന്ന ഒരു പാട്ട്. കപിൽ കപിലനാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. സിജു തുറവൂർ ആണ് വരികൾ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഡി ക്യുവിനെയും പൂജ ഹെഗ്ഡെയും കൂടാതെ ദീക്ഷിത് ഷെട്ടി, ജഗപതി ബാബു, രമ്യ കൃഷ്ണൻ, സച്ചിൻ കേത്കർ, റാവു രമേശ് എന്നിവരൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ആൻഡ് ദിസ് മൂവി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സുധാകർ ചെറുകുറി. അപ്പൊ എന്തായാലും നമുക്ക് ജി വി പ്രകാശ് കുമാർ സാറ് ഗംഭീരമായിട്ട് മ്യൂസിക് ചെയ്തിരിക്കുന്ന ശ്രീശ്രീയിലെ ആരോ ആരോ എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ട് കേൾക്കാം. മ്യൂസിക് മപ്പാസിലൂടെ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഓപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഓപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
2: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 10th വാർഷികത്തിന്റെ നിറവിൽ കട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കട്ടാരക്കര.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: Music Mappas.
1: Yes, we are back on Music Mappas. With me are Jail Kutluru, beautiful Aitla, Ati Manoharam Aitla. നമുക്ക് കേട്ട് കേട്ടിരുന്ന് വൈബ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ പാട്ടാണ് ഇനി നമ്മൾ മ്യൂസിക് മെമ്പേഴ്സിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതേത് പാട്ടാണെന്ന് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി ഒന്നും ആലോചിച്ച് പോകണ്ട, ഏത് പാട്ടാണ് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഡി ക്യു അഭിനയിച്ചിട്ടുള്ള ഒരു തെലുങ്ക് പാടാണ് കേട്ടോ ഇത്. തെലുങ്കിൽ ഈ സിനിമയുടെ പേര് ആകാശംലോ ഒക്ക താര എന്നാണ്. ഇത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണോ എന്ന് എനിക്ക് അറിയില്ല. ആകാശംലോ ഒക്ക താര എന്ന് പറയുന്ന സിനിമയിലെ ചിറ്റി ചിറ്റി ചീമ എന്നാണ് ഈ തെലുങ്ക് പാട്ട്. ഇതിന്റെ മലയാളം വേർഷൻ ആണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്, വിച്ച് ഈസ് കുട്ടി കുട്ടി പൂവേ.
2: കുട്ടി കുട്ടി പൂവേ, കണ്ണട്ട് നട്ട് മെല്ലി, നീ ആരും കാണാ സ്വപ്നം കണ്ടോ.
1: AOT എന്ന് പറയാം ഈ ഒരു സിനിമേനെ ഷോർട്ട് ഫോമായിട്ട്. സോ ദുൽഖർ സൽമാനും സ്വാത്വികയും ചേർന്ന് അഭിനയിച്ചിരിക്കുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. അതിന്റെ മലയാളം വേർഷൻ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ് സങ് ബൈ നിത്യ മാമൻ. മലയാളം വേർഷൻ പാടിയിട്ടുള്ളത് നിത്യ മാമനാണ്. ജിവി പ്രകാശ് കുമാർ സാറിന്റെ മ്യൂസിക് ആണ്. ആൻഡ് ദി ലിറിക്സ് ഈസ് പെയിന്റ് ബൈ അരുൺ അലത്. ഞാൻ ചുമ്മാ പറയല്ല കേട്ടോ, നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര രസം തോന്നുന്ന ഇഷ്ടപ്പെടാനായിട്ട് പറ്റുന്ന ഒരു പാട്ടാണ്. DQ-ന്റെയും സാത്വികയുടെയും കൂടെ ശ്രുതി ഹസനും ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ആൻഡ് ദിസ് മൂവി ഈസ് directed by Pavan and the producers are Sandeep and Ramya. Geeta Art, Sapna Cinema, Lightbox Media എന്നിവരുടെ ബാനറിലാണ് ഈ ഒരു സിനിമ നമ്മളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. So without any further ado, let's listen to this Kutti Kutti Poove on Music Mappas. Aliyana Shriya from 99.9 FM.

0: ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
2: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ആശയ കൊണ്ട ഒവ്വൊരുവനും അവനിടം ഉറങ്ങും രസനയായി അവനെയെ ദീപ്തിക്കൊള്ളുവാൻ. ആശയ കൊള്ളത് കുറ്റവാ കലാ രസികനവാ നാണ് எவது முன்னோர்களின் முயற்சியால் பட்டி தொட்டி எங்கும் கமழப் போகும் க

0: a baby girl.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
3: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
4: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
3: നിശാഗന്ധി,
4: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

This song is sung by Aditya RK and പാട്ട് എഴുതിയിട്ടുള്ളത് നമ്മുടെ സാംസിയസും തമിഴ് ആദവനും ചേർന്നുകൊണ്ടാണ്. And this song is composed by the one and only സാംസിയസ്. ഷി ഈസ് മൈ ചുല്ലക്കുട്ടി എന്ന് പറയുന്നത് ഇമ്മോർട്ടൽ എന്ന് പറയുന്ന ഒരു സിനിമയിലെ പാട്ടാണ് കേട്ടോ. As we all know, ഈ ഒരു സിനിമയിലെ ലീഡ് റോൾ അഭിനയിച്ചിരിക്കുന്നത് ജി വി പ്രകാശ് കുമാറും കായ്റ്റു ലോഹാറും ആണ്. And this is a very beautiful song. AK ഫിലിം ഫാക്ടറിയുടെ ബാനറിൽ മാരിയപ്പൻ ചിന്നയാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. And the DOP is done by അരുൺ രാധാകൃഷ്ണൻ. ഇമ്മോർട്ടൽ മൂവിയിൽ ഇതിനു മുന്നേ റിലീസ് ചെയ്തിട്ടുള്ള പാട്ടുകളൊക്കെയും എല്ലാവരുടെയും ഒക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ട്രാക്കുകളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ആ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് കൂടിയാണ് ഇമ്മോർട്ടലിലെ ഷീ ഈസ് മൈ ചെല്ലക്കുട്ടി എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. മ്യൂസിക് പപ്പാസിലൂടെ അന്റിപ്പാട്ടോട് കൂടി ഇന്നത്തെ മ്യൂസിക് പപ്പാസിന്റെ എപ്പിസോഡിന്റെ അവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതുപുത്തൻ സിനിമകളിലെ അട്ടിപ്പൊളി ട്രാക്കുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം നമ്മുടെ മ്യൂസിക് പപ്പാസിൽ നെക്സ്റ്റ് വീക്കിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ഷീലക്കുട്ടി സൈനിങ് ഓഫ്.

0: prisme all.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ പകൽ വെളിച്ചത്തിൽ നമ്മളൊക്കെ വലിയ തിരക്കുകളാണ്. ആർക്കും ആരെയും ആവശ്യമില്ല എന്ന മട്ടിലാണ് നമ്മുടെയൊക്കെ നടത്തവും സംസാരമല്ല. സങ്കടങ്ങളില്ല, വേദനകളില്ല, തോൽവികളില്ല എന്ന് ലോകത്തെ കാണിച്ച് ബോധ്യപ്പെടുത്താൻ നമ്മൾ പലതരം മുഖംമൂടികൾ അണിഞ്ഞാണ് ഓരോ ദിവസവും പുറത്തേക്കിറങ്ങുന്നത്. എന്നാൽ സൂര്യൻ അസ്തമിച്ച് ഈ രാത്രിയുടെ കൂരിരുട്ട് പടരുമ്പോൾ, മുറിയുടെ വാതിലടച്ച് തനിച്ചിരിക്കുമ്പോൾ ആ മുഖംമൂടിയെല്ലാം അഴിഞ്ഞു വീഴും. അപ്പോഴാണ് നമ്മൾ നമ്മുടെ യഥാർത്ഥ മുഖം കണ്ണാടിയിൽ കാണുന്നത്. പകൽ മുഴുവൻ ബാക്കി വെച്ച സങ്കടങ്ങൾ ഒറ്റയടിക്ക് തൊണ്ടയിൽ വന്ന് വിങ്ങുന്ന ആ നിമിഷം, അവിടെ നമുക്കൊരു വീട് പോരാ, ഒരു ബാങ്ക് ബാലൻസ് പോരാ. നമ്മൾ നേടിയതൊന്നും അവിടെ ഒരു പരിഹാരമാകില്ല. അവിടെ നമുക്ക് ചേർത്ത് പിടിക്കാൻ ഒരു മനുഷ്യനെ വേണം. എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയുമ്പോഴും എനിക്കറിയാം നിനക്കെന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറയാൻ കഴിയുന്ന ഒരാൾ. ഹൃദയം നിറഞ്ഞു കവിയുമ്പോൾ ഒന്നുറക്കെ കരയാൻ, നെഞ്ചിലേക്ക് ചായാൻ നമുക്കരികിൽ ഒരു മനുഷ്യൻ തന്നെ വേണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെയൊക്കെ ചുറ്റും ഇന്ന് എത്ര വലിയ സാങ്കേതിക വിദ്യകളാണ് ഉള്ളത്. വിരൽത്തുമ്പിൽ ലോകം മുഴുവനുണ്ട്. ആയിരക്കണക്കിന് ഫ്രണ്ട്സും ഫോളോവേഴ്സും ഒക്കെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നമുക്കുണ്ട്. പക്ഷേ വല്ലാത്തൊരു സങ്കടം വന്ന് ശ്വാസം മുട്ടുമ്പോൾ ആ സ്ക്രീനിലേക്ക് നോക്കി കരയാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലില്ല. അവിടെ ആ സ്ക്രീനിൽ നിന്ന് ഒരു കൈയും നീണ്ടുവന്ന് നമ്മുടെ കണ്ണുനീർ തുടയ്ക്കില്ല. എത്ര വലിയ മെഷീനുകൾക്കും പകരം വയ്ക്കാൻ കഴിയാത്ത ഒന്നാണ് മനുഷ്യൻ്റെ സ്പർശം. സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളുടെ തോളിലൂടെ വെറുതെ ഒരു കൈയിടുമ്പോൾ, അല്ലെങ്കിൽ ആ കൈവെള്ളയിൽ ഒന്ന് മുറുകെ പിടിക്കുമ്പോൾ, അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഒരു വലിയ ഊർജമാണ്. നീ തനിച്ചല്ല, ഞാനുണ്ട് കൂടെ എന്ന ആ ഒരൊറ്റ വാക്ക് ഒരു മനുഷ്യൻ്റെ നാവിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആശ്വാസം ലോകത്ത് മറ്റൊരു ഡിജിറ്റൽ സംവിധാനങ്ങൾക്കും തരാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, യന്ത്രങ്ങൾ എത്ര വളർന്നാലും മനുഷ്യന് ഒന്ന് വേദനിക്കുമ്പോൾ ഓടിച്ചെല്ലാൻ മനുഷ്യൻ തന്നെ വേണമെന്ന്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചില സങ്കടങ്ങൾ അങ്ങനെയാണ്, അതിന് വലിയ പരിഹാരങ്ങളൊന്നും ഉണ്ടാകില്ല. നമുക്കതറിയാം, നമ്മൾ പറയുന്ന ആർക്കും അതറിയാം. എങ്കിലും നമുക്കത് ആരോടെങ്കിലും ഒന്ന് പറയണം. നമ്മൾ ഓടി ചെന്ന് ഒരാളോട് നമ്മുടെ നെഞ്ചിലെ ഭാരം മുഴുവൻ ഇറക്കി വെക്കുമ്പോൾ അവർ തിരിച്ച് വലിയ ഉപദേശങ്ങളൊന്നും നൽകണമെന്നില്ല. ഇതൊക്കെ ശരിയാക്കുമെന്ന പതിവ് പല്ലവികൾ പോലും നമുക്കവിടെ ആവശ്യമില്ല. അവർ നമ്മളിൽ നിന്ന് കേട്ടാൽ മാത്രമതി. പൂർണ്ണമായും യാതൊരു മുൻവിധികളുമില്ലാതെ നമ്മളെ കളിയാക്കാതെ കേട്ടിരിക്കുന്ന ഒരാൾ. വാക്കുകൾ മുറിഞ്ഞു പോകുമ്പോൾ, കണ്ണുകൾ നിറയുമ്പോൾ വെറുതെ നമ്മളെ നോക്കിയിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ നിശബ്ദതയ്ക്ക് പോലും വലിയ അർത്ഥങ്ങളുണ്ട്. എപ്പോഴെങ്കിലും സ്വന്തം സങ്കടങ്ങൾ ആരോടെങ്കിലും പറഞ്ഞതിന് ശേഷം ഇപ്പോൾ വലിയൊരു ആശ്വാസം തോന്നുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അതാണ് മനുഷ്യർ തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ മാജിക്. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പ്രണയം എന്നത് കേവലം റോസാപ്പൂക്കളോ സമ്മാനങ്ങളോ മാത്രമല്ല, അതൊരു വലിയ അഭയസ്ഥാനം കൂടിയാണ്. പുറത്തെ ലോകത്ത് നമ്മൾ ചിലപ്പോൾ വലിയ പോരാട്ടങ്ങളായിരിക്കും, ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ, മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ, അങ്ങനെ എല്ലാം കൊണ്ടും തളർന്ന് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോൾ വന്ന് കയറാൻ ഒരു ഹൃദയമുണ്ടാവുക എന്നത് വലിയൊരു ഭാഗ്യമാണ്. ലോകം മുഴുവൻ നമ്മളെ തള്ളി പറഞ്ഞാലും നീ എൻ്റെ ആളാണ്, എനിക്ക് നിന്നെ അറിയാം എന്ന് പറയുന്ന ഒരാളേക്ക് ഓടിയെത്തുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ടല്ലോ, അതാണ് പ്രണയം. എല്ലാ ദിവസവും നമ്മൾ ശക്തരായിരിക്കണമെന്നില്ല, ചില ദിവസങ്ങളിൽ നമ്മൾ വല്ലാതെ തളർന്നു പോകും. അന്ന് നമ്മുടെ തോൽവികളെ പോലും ചേർത്ത് പിടിച്ച് നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളേക്കാൾ വേദനിക്കുന്ന ഒരു പ്രണയിതാവ് ഒപ്പമുണ്ടെങ്കിൽ പിന്നെ ലോകത്ത് മറ്റെന്തു വേണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
1: അതെ, ഓടിച്ചെല്ലാൻ മനുഷ്യർ വേണമെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക നമ്മുടെ ചില ചങ്ങാതിമാരുടെ മുഖമായിരിക്കും. സൗഹൃദങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അവിടെ നമുക്ക് നമ്മളായി തന്നെ ഇരിക്കാം. ആരെയും ബോധിപ്പിക്കാൻ ഒരു മുഖം മൂടിയും അവിടെ ആവശ്യമില്ല. പാതിരാത്രിയിൽ സങ്കടം വന്ന് ഉറക്കം വരാതിരിക്കുമ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കാതെ ഫോണെടുത്ത് വിളിക്കാൻ പറ്റുന്ന ചിലരുണ്ടാവും. ഫോണെടുത്ത പാടെ ഒരുപക്ഷെ അപ്പുറത്ത് നിന്ന് നമ്മളെ അവർ വഴക്ക് പറയുന്നുണ്ടാവും, കളിയാക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ ശബ്ദമൊന്ന് ഇടറുമ്പോൾ അവരുടെ ആ ചിരി മാറും. പിന്നെ അവർ നമുക്ക് കാവലായി നിൽക്കും. യാതൊരു നിബന്ധനയുമില്ലാത്ത അത്തരം സൗഹൃദങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് പലരും ഇന്ന് ജീവിച്ചു പോകുന്നത് പോലും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. കരയുന്നത് അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം ചോദിക്കുന്നത് വലിയൊരു ബലഹീനതയാണെന്ന്. ഒരിക്കലുമല്ല, എനിക്ക് സങ്കടപ്പെടുന്നുണ്ട്. എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ എന്ന് ഒരാളോട് ചോദിക്കാൻ വലിയ ധൈര്യം വേണം. നമ്മളാരും ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ യന്ത്രങ്ങളല്ല. നമുക്കും മുറിവേൽക്കും, നമുക്കും വേദനിക്കും. സങ്കടങ്ങൾ വരുമ്പോൾ ഞാൻ തളരില്ല എന്ന് വാശി പിടിക്കുന്നത് നമ്മളെ കൂടുതൽ തളർത്തുകയുള്ളൂ. നമ്മൾക്കും അവകാശമുണ്ട് ചിലപ്പോഴൊക്കെ ഒന്ന് തോറ്റുകൊടുക്കാൻ, ഒന്ന് വാവിട്ട് കരയാൻ. ആ കരച്ചിലിനൊടുവിൽ മറ്റൊരാളുടെ നെഞ്ചിലേക്ക് വീണാശ്വസിക്കാൻ. അങ്ങനെ സങ്കടങ്ങളെ പങ്കുവയ്ക്കുന്നത് ഒരിക്കലും നമ്മളെ ദുർബലരാക്കുന്നില്ല, മറിച്ച് നാളത്തെ ദിവസത്തെ നേരിടാൻ അത് നമ്മളെ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്യുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമുക്ക് ഈ രാത്രിയിൽ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. എൻ്റെ സങ്കടങ്ങളിൽ എനിക്ക് ഓടിച്ചെല്ലാൻ ആരുണ്ട്? തീർച്ചയായും ആരെങ്കിലും ഒരാൾ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഞാൻ ആർക്കെങ്കിലും ഓടിച്ചെല്ലാൻ പാകത്തിൽ ഒരിടം നൽകുന്നുണ്ടോ? മറ്റുള്ളവരുടെ സങ്കടങ്ങളെ കേൾക്കാൻ, അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ആർക്കും ആരെയും ആവശ്യമില്ല എന്ന് നടിക്കുന്ന ഈ ലോകത്ത് ആരോരുമില്ലാത്തവർക്ക് ഓടിച്ചെല്ലാൻ കഴിയുന്ന ആ മനുഷ്യനായി മാറാൻ നമുക്ക് കഴിയണം. നിങ്ങളുടെ ഒരൊറ്റ ചേർത്ത് പിടിക്കൽ ഒരുപക്ഷെ ഒരാളുടെ ജീവൻ തന്നെ മാറ്റിമറിച്ചേക്കാം. പരസ്പരം താങ്ങാകാം, തണലാകാം. കാരണം മനുഷ്യർക്ക് മനുഷ്യരെ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് മുറിവുകൾ ഉണക്കാൻ കഴിയുക? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറേ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പാപം.
1: സംഗീതം അനന്ത സാഗരമാണ്. ഈ തീരത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. തിരമാലകൾ എണ്ണി കുളിർ കാറ്റേറ്റ് ഇവിടെ നിൽക്കുന്നത് തന്നെ പുണ്യമാണ്, ആനന്ദമാണ്. അപ്പോൾ ആ ജലനീലിമയെ ഒന്ന് തൊടാൻ കഴിഞ്ഞാലോ? അനിർവചനീയമായ പരമാനന്ദം. ആ ആനന്ദമൂർച്ചയിൽ എല്ലാം മലിഞ്ഞില്ലാതാകുന്നു. ചിതലുവീണ പുരത്തറകൾ, കർമ്മബന്ധങ്ങളുടെ താമര നൂലുകൾ, ഈറക്കുഴലുകൾ, ക്ലാവ് പിടിച്ച സ്വപ്നങ്ങൾ എല്ലാം എല്ലാം ലയിച്ചു ചേരുന്നു. ഒന്നു മാത്രം കാതിൽ മുഴങ്ങുന്നു, സ്പർശിക്കുന്നു. സംഗീതമയമായ അഗ്നിഭാവമായ ബ്രഹ്മം, പ്രണവാകാരം.

എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു. വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു.

ലളിത മധുരമയഗാനം പോലും കരളിലമൃതമഴ ആരോ പാടും ലളിത മധുരമയഗാനം പോലും കരളിലമൃതമഴ ചൊരിയുമളവിലിളമിഴികളിൽ